सुनो 91.7 FM 91.7 FM

0: വചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം മാത്രം പോരാ, നല്ല സമാധാനം നിറഞ്ഞ ദിവസങ്ങളും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കണം. ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ സമാധാനമൊന്നും പോവാതെ നോക്കാം. ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചിലപ്പോൾ മടി പിടിച്ചിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, ആ നാളെ ആവട്ടെ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ആ കാര്യം നാളെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലോ നമുക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് അതാത് സമയത്ത് എന്ത് റിസ്ക് എടുത്തിട്ടും ചെയ്ത് തീർത്തേക്കുക. നാളെ എന്നൊരു ദിവസം, അത് നാളെ വന്നു കഴിഞ്ഞാലാണ് നമുക്കറിയുള്ളൂ. അപ്പൊ ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് അപ്പോ ചെയ്ത് പോവാനായിട്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനക്കേടൊന്നുമില്ലാതെ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോവാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഈ ഒരു ഡേ നല്ല ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

മടി മാറാൻ എന്താ ഒരു വഴി? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ജച്ചു. മടി മാറ്റാനുള്ള എന്തേലും ഒരു മരുന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ചെലവായിരിക്കുമല്ലോ, നല്ല ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആയിട്ട് അത് മാറും. കാരണം എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ, ഒരിക്കലും നല്ല, ഒരു ദിവസത്തിൽ തന്നെ ഒരു തവണയെങ്കിലും ഈ മടി എന്ന് പറയുന്ന സാധനം നമ്മളെ ചിലപ്പോൾ എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ മടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലൈഫ് അതോടുകൂടി തീരും കേട്ടോ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെയാകും. കാരണം നമുക്ക് എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം അത് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് മടി പിടിച്ചിരിക്കുവാണെങ്കിൽ പിന്നെ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല. അപ്പം മടിക്ക് തൽക്കാലത്തേക്ക് മരുന്നൊന്നും കണ്ടുപിടിക്കാത്തിടത്തോളം കാലം നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. അപ്പം മാറ്റിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തൊരു കാര്യം ചെയ്യാനാണോ നമുക്ക് മടിയായിട്ട് തോന്നുന്നത് ആ കാര്യത്തെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് എന്തൊരു കാര്യത്തിനോടാണോ സ്നേഹം വരുന്നത് അത് ചെയ്യാൻ നമുക്ക് മടി ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് മടി തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ക്ലോസ് ആയി കണ്ട് നമ്മൾക്ക് അതിനെ സ്നേഹിക്കാനായി പഠിച്ച് നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ മടി എന്ന് പറയുന്ന സാധനം മാറി നിന്നോളൂ, വേറൊരു വഴിയില്ല കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, സ്റ്റേ ട്യൂൻഡ്.

മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ. കൂടെയുള്ളത് ഞാൻ ജച്ചു. നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്, മോശപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നല്ല കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് എന്താ നല്ല കാര്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുക? ഒരു ഗിഫ്റ്റ് മേടിച്ച് പ്രസന്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരാൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും. അപ്പൊ നമ്മളൊരു സമ്മാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും, അത് ശരി തന്നെയാണ്. അതല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം കൊടുക്കുക? ഇപ്പോ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതിൽ പരം നമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ സന്തോഷം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പൊ ഒരാൾ വളരെ എവിടെയെങ്കിലും പോവാനായിട്ട് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ടാവുക. അപ്പൊ അവരിങ്ങനെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നമ്മൾ പോയ കാര്യങ്ങൾ കാരണം നമുക്ക് അതാണല്ലോ ഇമ്പോർട്ടൻസ്, അപ്പൊ നമ്മൾ അതിങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാനേ പാടില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമയമുണ്ട്, സ്പേസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. സ്റ്റേ ട്യൂൻഡ്.

0: ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതാരാണ്?
1: കേട്ടോണ്ടിരിക്കുന്നു റേഡിയോ സുനോ, കൂടെ ഞാൻ ജച്ചു.
0: പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ടാകും. ഓരോ കാറ്റഗറി വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ കൊളീഗ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകും, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകും, കോളേജ് ഗ്യാങ്ങിന്റെ ഇടയിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകും, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകും. അങ്ങനെ നമ്മുടെ ചുറ്റിലും ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ നിന്നും ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ വലിയ ഒരു ഗ്യാങ് ആയിട്ട് മാറും. ഇതിൽ ആർക്ക് വേണ്ടിയായിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് ഡെയിലി കാണാൻ പറ്റിയെന്നൊന്നും വരില്ല, പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി മെസ്സേജ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തുന്നുണ്ടാകും, നമ്മൾ അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ടാകും. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കൂ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു ദിവസത്തിൽ നമ്മളായിട്ട് സമയം കണ്ടെത്തുന്നത്? അവരാണ് നമുക്ക് പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ ആരാണോ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്, അവർക്ക് നമ്മളാണ് പ്രിയപ്പെട്ടവർ. എന്നാലോചിക്കൂ, ആരുടെയൊക്കെ പ്രിയപ്പെട്ടവരാണ് നമ്മളെന്ന്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Arsenal 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. ഒരു പുതിയ ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. June 3rd, ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് തീരുമാനങ്ങളൊക്കെ വരുന്ന ദിവസമായിരിക്കും. അപ്പോൾ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, നല്ല തീരുമാനങ്ങൾ സംഭവിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചതാ നമ്മുടെ സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും സ്വപ്നങ്ങൾ കാണാറുണ്ട്, നമ്മുടെ ലൈഫിൻ്റെ വിജയത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ചിലപ്പം കൂടുതൽ പ്ലാൻ ചെയ്യും, മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം എന്നൊക്കെ. നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു ദിവാസ്വപ്നം എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതം മാറുന്നത് ഇത്തരം ഭാവനകൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ വിഷ്വലി അങ്ങനെയുള്ള നമ്മുടെ വിജയങ്ങൾ നമ്മൾ കാണണം എന്നാണ് പറയുന്നത്. അത് വിഷ്വലി മാത്രമായി നിൽക്കാതെ, അല്ലെങ്കിൽ ഭാവനകളിൽ മാത്രം നിൽക്കാതെ, അതിനുവേണ്ടി ദിവസവും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൻ്റെ അടുത്തേക്കെങ്കിലും എത്താനായിട്ട് പറ്റുള്ളൂ. വെറുതെ ഭാവനയിൽ മാത്രം ചിന്തിച്ച് നമ്മൾ വിഷ്വലി അങ്ങനെ സ്വപ്നം കണ്ട് മാത്രം വരുന്നത് കൊണ്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ അതിനുവേണ്ടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ മുന്നേറാനായിട്ടുള്ളൊരു ഊർജ്ജം കൂടി ലഭിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ദിവസം നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടാണ് ഇനി വെയിറ്റിംഗ്. മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ, 5000 എന്ന നമ്പറിലേക്ക്, 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നത് അവതാരം എന്ന സിനിമയിൽ നിവാസ് എന്ന സിംഗർ പാടിയ പാട്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

ഓഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഈ ടൈമിലെ എല്ലാവരുടെയും നല്ല മെസ്സേജുകളുടെ ഒരു സമയമാണ് അല്ലെ. അപ്പൊ ഞാൻ നേരെ ആദ്യം തന്നെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഷബീർ ജിലാനി പറയുന്നത്, ബന്ധങ്ങളെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിച്ച് ജീവിക്കരുത്, ബന്ധങ്ങളെ അതിന്റെ പാട്ടിന് വിട്ടേക്കുക. നിങ്ങളുമായി ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കുരവും വരുത്താതെ സൂക്ഷിക്കും. ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ഇഫ്തിഹാറുദ്ദീന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ടു യു എന്ന് പറഞ്ഞിട്ട് സി പി ബേബി അദ്ദേഹത്തിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രദീപനും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലിനും ഗുഡ് മോർണിംഗ് പറയുന്നു. രാജേഷ് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ സമയത്തിലേക്ക് കൂടി വരികയാണ്. അത് അവന്തിക്ക ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു നൈസ് വെനസ്ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക്ക സാജൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വിജയൻ ആർ എസ് ഈ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയും വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ടുഡേ സ്പെഷ്യൽ വിഷസ് ഫോർ തനുഷ്, അനി, അൻസിൽ, റയാൻ, സാൻഡ്ര, സുറുമി. ഓഫീസ് മെയ്റ്റ്സ് ആണ് ഇവരെല്ലാവരും. ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ റിയാസ് കൂർഗ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷിഫയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഷിഫയുടെ മെസ്സേജ് ഒരു വോയിസ് നോട്ടാണ് അല്ലേ. ഓക്കെ, ഞാൻ കേൾക്കാട്ടോ. എനിക്ക് തോന്നുന്നു എന്താണ് വോയിസ് നോട്ടിലുള്ളതെന്ന് ഞാൻ കേട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഷബീർ എത്തിയിട്ടുണ്ട് എം ഇ എസ്സിൽ നിന്നാണ്. മുഹമ്മദ് ഷഹാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് മുഹമ്മദ്. നെക്സ്റ്റ് ഹംസിക്കുട്ടി നിസ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സ്നേഹം സ്നേഹം സ്നേഹം മാത്രം, സ്നേഹജൻ്റെ മെസ്സേജാണ്. തിരിച്ചും നല്ലൊരു ഡേ സ്നേഹജനും സ്നേഹം നിറഞ്ഞൊരു ദിവസം വിഷ് ചെയ്യുന്നു. നൌഫാൽ അബൂബക്കർ ഗുഡ് മോർണിംഗ് നൌഫാൽ. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അൻസലെ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ഉമേഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഉമേഷിനും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയ ചോദ്യം ഇന്നെൻ്റെ കയ്യിൽ റെഡിയാണ്. അപ്പോൾ നേരെ പോവാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഈ ദിവസത്തിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു ഹിസ്റ്ററി നോക്കി പോകുകയാണെങ്കിൽ വലിയൊരു വലിയ ലോങ് ഹിസ്റ്ററിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. ഹൂ ഇൻവെൻറ്റഡ് ദ ബൈസൈക്കിൾ ഫസ്റ്റ് ടൈം? ആരാണ് ബൈസൈക്കിളിൻ്റെ ആദ്യത്തെ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തി? ഇതിനൊരുപാട് വലിയ ചരിത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് ആളുകളുടെ പേരുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും ആദ്യമായിട്ട് ബൈസൈക്കിളിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയ വ്യക്തി ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരം നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ഹൂ ഇൻവെൻറ്റഡ് ദ ബൈസൈക്കിൾ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് വരുന്നതായിരിക്കും. അപ്പോൾ ആ പേരൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചു, ഹാപ്പി ബൈസൈക്കിൾ ഡേ. ഇടവേളയിൽ കിടിലൻ പാട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് സലീം മൂക്കുതല മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഉത്തരം എനിക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് ഷഹാൻ തന്നെയാണ് കേട്ടോ. മുഹമ്മദ് ഷഹാൻ്റെ റൈറ്റ് ആൻസറാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹർഷിക നന്ദിക്കയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് അവരയക്കുന്നു. സ്റ്റീവൻ ആൻഡ് സീറ ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ നിങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ അയച്ചിടാവുന്ന സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കൂടെ സ്പെഷ്യൽ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് അയക്കാം കേട്ടോ. കൂടെ തന്നെ നമ്മുടെ സൂര്യദർശ് ദിനേശൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സൂര്യദർശനും സ്പെഷ്യലി പറയുന്നു. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് അവന്തിക്ക കുട്ടിയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ വളരെ സിമ്പിളാണ്. ഹൂ ഇൻവെൻറ്റഡ് ദ ബൈസൈക്കിൾ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്നതായിരിക്കും. ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരുകയാണ്. കാസനോവ മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് ഇത്. സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. ഒരുപാട് ഗായകർ പാടിയിട്ടുള്ള പാട്ടാണ്. കാർത്തിക്കും നജീമും ഒക്കെ ചേർന്ന് പാടിയ പാട്ടിലേക്ക്.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരി ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നാ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂർ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഗറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Namaskaram, I am GS Pratik. Radio Suno 91.7 കേട്ട് കേട്ട്

0: മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop.

എ ആർ റഹ്മാൻ സോങ് ആണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് എനിക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയമാണ്. ഹർഷിക്ക, നന്ദിക്ക അവരുടെ റൈറ്റ് ആൻസർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. അലിൻ ആൻഡ് അസൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ് കേട്ടോ, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചോദ്യം എന്താണ്? നമ്മുടെ സൂര്യദർശ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യദർശ്, ഇതാണ് ചോദ്യം കേട്ടോ, ഹൂ ഇൻവെൻറ്റഡ് ദ ബൈസൈക്കിൾ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നെക്സ്റ്റ് റൈറ്റ് ആൻസറും ആയിട്ട് നമ്മുടെ ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് എം ഇ എസിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നു. അവർ റൈറ്റ് ആൻസറും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവിടേക്ക്. അതുപോലെ തന്നെ ഷിജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് ആരാണ്? ഓക്കെ ഓക്കെ ഓക്കെ, ഇവരുടെ പേരുകൾ മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ റൈറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് അയച്ചു തന്നിട്ടുള്ളത്. മണി മച്ചിങ്ങലിൻ്റെ ഗുഡ് മോർണിംഗ്, ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനെ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ ബർത്ത്ഡേൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നല്ല തകർപ്പനായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി കേക്കൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സൂപ്പർ. ജിതു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ജുവൽ മരി, ഓ ഇന്ന് ജുവൽ മരിയുടെ ബർത്ത്ഡേ ആണോ, ഹാപ്പി 7th ബർത്ത്ഡേ അവർ പ്രഷ്യസ് ജുവൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മോളുടെ ലൈഫിൽ എല്ലാ സന്തോഷവും എല്ലാ സ്നേഹവും എല്ലാ വിഷസും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ സ്പെഷ്യലായിട്ടാണ് ജിതു ജോസ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ജുവൽ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പോസ്റ്ററും കൂടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മളുടെ മിടുക്കി കുട്ടിയായിട്ടുള്ള ജുവൽ എന്നുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളിതാ ഒരുമിച്ച് വിഷ് ചെയ്യുന്നു.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ നമ്മളുടെ ജുവൽ കുട്ടിക്ക്, ജുവൽ മരിയ ജിതുവിന്. വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ വിഷ് ചെയ്യുന്നു. അപ്പോൾ ആ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ ഇന്നലെ അക്ഷരയും അക്ഷജും ഒക്കെ അയച്ചു പോലെ ഫോട്ടോസും വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അയച്ചു തരണം കേട്ടോ. നെക്സ്റ്റ് ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലൈക്കുട്ടിക്കും ഫാമിലിക്കും പറയുന്നു. കൂടെ തന്നെ നൗറിനും നസ്രിനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് നസ്രിൻ്റെ ബർത്ത്ഡേ. ഓ, ഇന്ന് അടിപൊളി ബർത്ത്ഡേസിൻ്റെ ദിവസമാണ്. ജുവൽ കുട്ടിയുടെ മാത്രമല്ല, നമ്മുടെ നസ്രിൻ്റെ ബർത്ത്ഡേ ആണ്. നസ്രിനും നൗറിനും വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ ഫാമിലിയാണ്. അപ്പോൾ അതിൽ നസ്രിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നസ്രിനും കൊടുക്കാം നമ്മളുടെ സ്നേഹം. അപ്പം നസ്രിനും നമ്മുടെ ജുവൽ കുട്ടിക്കും ഒരിക്കൽ കൂടി ഒരുമിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾക്ക് വിഷ് ചെയ്യാം.

ഹാപ്പി ബർത്ത് ഡേ നസ്റ്റിൻ ആൻഡ് ജുവൽ, രണ്ടുപേരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരിക. വിഷ്ണു രമ്യ ഗുഡ് മോർണിംഗ് പറയുന്നു. വിഷ്ണുവിനും ഒരു നല്ല ഡേ നമ്മളിത് ആവശ്യമുന്നു. നെക്സ്റ്്റ് എത്തിയിരിക്കുന്നത് ടിസ്വിൻ ആൻഡ് ടിസയാണ്, ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ നിന്നും. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആമിനയും മോയിസും ഹൈസനുമാണ് കേട്ടോ. എല്ലാവരും ഭവൻസിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആമിന, മോയിസ് ആൻഡ് ഹൈസൻ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. മിന്നൂസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിന്നൂസ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ ഐദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജസ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജസ് ചേച്ചി. നറ്റാഷ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. കൂടെ തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് ലൈക്കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്കിത് അർപ്പിത് റൈറ്റ് ആയിട്ട് ഉള്ള ആൻസറാണ് പറയുന്നത്, കറക്റ്റായിട്ട് പറയുന്നു. മെഹഫിഷ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പ്ലീസ് വിഷ് എന്ന് പറയുന്നുണ്ട്. അപ്പം മെഹഫിഷിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസറാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പം നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് എല്ലാവരും കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മൾ ബൈസൈക്കിളിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിപ്പോവാണെങ്കിൽ വലിയൊരു ലോങ് ഹിസ്റ്ററിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരാൾ വേണമല്ലോ. അപ്പോൾ അത് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സെർച്ച് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാൾ വോൺ ഡ്രേസ് അദ്ദേഹമാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലെ ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ. അതും 1817 ജർമ്മനിയിലെ ആയിരുന്നു ആ ഒരു കാര്യം സംഭവിച്ചത്. പെഡലുകളൊന്നുമില്ലാത്ത ബൈസൈക്കിളിൻ്റെ ആദ്യത്തെ ഒരു രൂപം നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നീടാണ് അതിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരികയും ഒരു കാര്യം സംഭവിച്ചത്. പെഡലുകളൊന്നുമില്ലാത്ത ബൈസൈക്കിളിൻ്റെ ആദ്യത്തെ ഒരു രൂപം നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നീടാണ് അതിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ

രാജിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിച്ചിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് ഇന്ന് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ജൂൺ 3rd, ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി അയക്കാവുന്ന സമയമാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അവാനിയ ആൻഡ് അർണവ് ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ അവർ വിഷ് ചെയ്യുന്നുണ്ട്. ഹെലൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഹെലൻ. ബിർളയിലാണ് ഹെലൻ പഠിക്കുന്നത്. ഹെലനും ഫാമിലിക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പക്ഷെ ഒരു മെസ്സേജ് ഒരു എത്തിയിട്ടുണ്ട്. ജിൽസ്, ജൊവീച്ച ആൻഡ് ലോറിയൽ അവരെത്തുന്നുണ്ട്. ഓലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകട്ടെ. എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തി, ആരുടെയും മിസ്സായി പോയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അങ്ങനത്തെ. ഓക്കെ, ഗുഡ് മോർണിംഗ് നിസ ആൻഡ് റേഡിയോ സുനോ. ടുഡേ ഈസ് മൈ സൺ ധൻവിൻ ദാസ് ബർത്ത് ഡേ. ഓക്കെ, ധൻവിൻ്റെ ബർത്ത് ഡേ ആണ്, നല്ല പേരാണ് കേട്ടോ. അപ്പം ഫാമിലിയുടെ എസ്പെഷ്യലി ബിനോയ് ദാസ്, ഷിനി ബിനോയ്, ദീപ്ത ദാസ്, ദേവ്ന ദാസ്, ദേവ്ദാസ് അവരെല്ലാവരുടെയും വകയായിട്ടുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ നമ്മുടെ ധൻവിൻ ദാസിനെ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർ പൊതാർ പേൾ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മെഷാഫിലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊരു വണ്ടർഫുൾ ഡേ ആയിട്ട് മോന് മാറട്ടെ എന്നുള്ള വിഷസാണ് ബിനോയ് ദാസ് വിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ധൻവിനും ഇന്ന് ഒരുപാട് നമ്മുടെ ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിലൊരു ബർത്ത്ഡേ ഡേ ആണെന്ന് തോന്നുന്നുണ്ടോ. കുറച്ച് മുമ്പ് നമ്മുടെ ജുവൽ മരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തൊരു കുട്ടിയുടെയും കൂടെ ബർത്ത്ഡേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നസറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ധൻവിൻ്റെയും ബർത്ത്ഡേ ആണ്. ഇന്നിപ്പോൾ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ധൻവിനും വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു ഹാപ്പി ബർത്ത് ഡേ നമ്മളിതാ വളരെ വളരെ സ്പെഷ്യലായിട്ട് ഒരിക്കൽ കൂടി ബർത്ത് ഡേ വിഷ് ചെയ്യുന്നു. ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും

0: ഗുഡ് മോർണിംഗ് മൈ റേഡിയോ സുനു. ഓ, അതാരാണ് മെസ്സേജ് അയച്ചത്? സൈറക്കുട്ടിയാണ് കേട്ടോ, സൈറ ഡെറിക്കാണ്. ഐ ലവ് റേഡിയോ സുനു എന്ന് പറഞ്ഞിട്ടാണ് സൈറക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ ജോയിൻ ചെയ്യുന്നുണ്ട് ബിർള പബ്ലിക് സ്കൂളിൽ നിന്നും. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നില്ല, ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ് കേട്ടോ. അതിനുശേഷം അടുത്ത മണിക്കൂറിലെ ബാക്കി വിശേഷങ്ങളിലേക്ക്.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency, now available on Amazon Music.
1: Countdown started. Qatar-le ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഇസൈജ്ഞാനി ഇളയരാജയ്ക്ക് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7.

0: സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 തീയതി മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
2: ഐ എം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
3: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
7: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 3 ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 3 ബുധനാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈക്കിൾ ദിനമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപ് കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നൗഷാദിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. അതോടൊപ്പം തന്നെ ഹായ് റേഡിയോസിനോ, ഇന്ന് നല്ലൊരു ദിവസം നേരുന്നു എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോസ്. ഓക്കെ, ആള് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത് കേട്ടോ. എന്തായാലും ജോസിനും വളരെ സ്നേഹത്തോട് പ്രിയപ്പെട്ട ജോസിന് ഒരു പ്രിയപ്പെട്ട നല്ല ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷരീഫാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷിഹാബാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു ബർത്ത്ഡേ വിഷസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഓ, തീർച്ചയായിട്ടും. സംഹ ഖദീജ ഷിഹാബിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം വളരെ സ്നേഹത്തോടെ ബർത്ത്ഡേ വിഷസ് കൊടുക്കുന്നത് ഷിഹാബാണ്. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ഭവൻസിലാണ് പഠിക്കുന്നത് എന്ന് പറയും. നല്ല പേര് കേട്ടോ, സംഹ ഖദീജ ഷിഹാബ് എന്നാണ് മോളുടെ പേര്. അപ്പം മോൾക്കും വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

അഭിജാനക്സിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിജു അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗോപിനാഥ് അദ്ദേഹത്തിന്റെ വളരെ സ്നേഹം നിറഞ്ഞൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, സിറാജ് ആണ്. അടിപൊളി ബോസിനെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ഏത് പാട്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഏത് പാട്ടായിരുന്നു ആ സമയത്ത് വന്നത്? സമയം എത്രയായിരുന്നു? 6:54 അല്ലേ? ഓക്കെ, ഏതാണ് കവി ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടില്ല. സിറാജ് ഒന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. അനൂപ് ഷെറിയാന്റെ മെസ്സേജിങ്ങിനാണ് ഗുഡ് മോർണിംഗ്. ഇന്ന് വൈഫിന്റെ ബർത്ത്ഡേ ആണല്ലേ, ഓ തീർച്ചയായിട്ടും ബർത്ത്ഡേ വിഷസ് കൊടുക്കാം. പിന്നെ ഒരു അടിപൊളി ഇളയരാജ കമൽഹാസൻ സോങ് കൂടെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. എനിവേ, വളരെ സ്നേഹത്തോടുകൂടി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനൂപ് ഷെറിയാന്റെ വൈഫിന്, വൈഫിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിവേ, വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ഇതാ വിഷ് ചെയ്യുന്നു.

അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. കൂടെ നാസർ ജി, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. നാസർ കാഞ്ഞിരപ്പള്ളി, അങ്ങനെ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഓക്കെ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഭൂമിയിൽ അവതരിച്ചിട്ട് 56 വർഷങ്ങൾ, ഇതുവരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് സർവേഷൻ തന്നിരിക്കുന്നത്. കൂടെ മറ്റുള്ള കൂട്ടുകാരും, ഞാൻ നാസർ കാഞ്ഞിരപ്പള്ളി, നല്ലൊരു പാർട്ട്ണറെയും അതുപോലെ രണ്ട് ചുണക്കുട്ടികളായ കുട്ടികളെയും സമ്മാനിച്ചു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ലൈഫ് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്, നമ്മുടെ പ്രിയപ്പെട്ട ലിസണറാണ് നാസർ കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അദ്ദേഹത്തിനും ഒത്തിരി സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളിത് ഒത്തിരി സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പ്രിജ്ലുനു എന്ന് പറയുന്നൊരു വെറൈറ്റി പേരിവിടെ വന്നിട്ടുണ്ട്. എനിവേ, അദ്ദേഹത്തിനും ഒരു നല്ല മോർണിംഗ് നമ്മൾ വിഷ് ചെയ്യുന്നു. കൂടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ആശംസകൾ, പ്രത്യേകിച്ച് നാസർജിക്കും എല്ലാവർക്കും ഒരു നല്ല ബർത്ത്ഡേ വിഷസ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് സക്കീർ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അടുത്ത പാട്ട് കേൾക്കുന്നു. ആലാബ് രാജു പാടിയൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: ഞാൻ 91.7 കേട്ടു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

ശങ്കർ മഹാദേവൻ, അദ്ദേഹം പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു സ്ഥലവിശേഷത്തിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം, കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തിന്റെ പേര് ഇവിടേക്ക് തന്നെ മെസ്സേജ് വന്നതാണ്, നമ്മുടെ ഇവിടേക്ക് തന്നെ മെസ്സേജിൽ വന്നൊരു പേരാണ്. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു ഈ സ്ഥലത്തിന്റെ പേര് കൊള്ളാമല്ലോ, ഒന്ന് ചരിത്രം അന്വേഷിച്ച് പോകണമല്ലോ എന്ന് ഞാൻ മൈൻഡിൽ ഇങ്ങനെ നോക്കി വെച്ചൊരു സ്ഥലമായിരുന്നു. പാവങ്ങാട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇത് കോഴിക്കോട് നഗരത്തിലെ അതിവേഗം വളരുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിലാണ് എനിക്ക് വായിച്ചത് മനസ്സിലാക്കാൻ പറ്റിയത്. പാവങ്ങാട് ആ മെസ്സേജ് അയച്ചത് ആരായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ആരാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. ഒപ്പം തന്നെ പാവങ്ങാടുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും പങ്കുവെക്കാം കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള വയനാട്ടിലേക്കുള്ള സംസ്ഥാന പാത സ്റ്റാർട്ട് ചെയ്യുന്നത് പാവങ്ങാട് നിന്നാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല മലയാള നാടകവേദിയുടെയും സിനിമയുടെയും ഒക്കെ ഹിസ്റ്ററിയിൽ അവിസ്മരണീയമായിട്ടുള്ള സംഭാവനകൾ നൽകിയ പ്രശസ്ത നാടകകൃത്ത് KT മുഹമ്മദ് പാവങ്ങാട് പ്രദേശത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. പാവങ്ങാടിൻ്റെ ഒരു ചരിത്രമൊക്കെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇതുപോലെ പാവമുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? പാവങ്ങാട് നമ്മൾ പറഞ്ഞ പോലെ പാവം അല്ലെങ്കിൽ പാവം ആ ഒരു വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തിൻ്റെ പേരും വന്നിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ പേരുകൾ എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഈ പാവങ്ങാട് എന്ന് പറയുന്നത് പോലെ പാവമായ മറ്റേതെങ്കിലും സ്ഥലപ്പേര്, അതുപോലെ പാവ എന്ന് പറയുന്ന വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലം നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടോ? എൻ്റെ മനസ്സിലേക്ക് ഒന്നും കത്തിയിട്ടില്ല ഇതുവരെ. ഞാനിങ്ങനെ ഇതാ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ അത്തരത്തിലുള്ള പേരുകൾ സ്ഥലങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അതല്ല, ഇനിയിപ്പോൾ പാവങ്ങാട് മാത്രമാണോ പാവ കൂട്ടിയുള്ള മറ്റൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ എന്നുള്ളതും അറിയില്ല. നമുക്കൊന്ന് അത് അന്വേഷിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. കൂടെ നമ്മൾ അടുത്ത പാട്ടിലേക്കും പോവാണ്. കേൾക്കാൻ പോകുന്ന പാട്ട് ഗുണ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഈ പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ അനൂപ് ശ്രീയാൻ്റെ വൈഫ് വിധുവിന് വേണ്ടി കൂടിയാണ് ഈ പാട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കേൾക്കാം കമൽ ഹാസൻ, ജാനകി അമ്മ ചേർന്ന് പാടിയ ഇളയരാജയുടെ മ്യൂസിക്കിൽ വന്ന വാലിയാണ് ഇതിന് വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം എക്കാലവും നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എവർഗ്രീൻ ചില പാട്ടുകളുണ്ടല്ലോ, അങ്ങനെയുള്ള പാട്ടുകളിലൊന്നാണ് ഗുണ മൂവിയിലെ ഈ പാട്ട്.

0: വിജ്ഞാനി ഇളയരാജയ്ക്ക് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഇത് കോട്ടയമാ, കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
0: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.

0: ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
1: ഐ എം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
2: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
3: Dr. On Air. Dr. On Air. Brought to you by
4: Naseem Surgical and Medical Center.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിദി ആലി, ഓഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ആയി. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ട് തുള്ളിമരുന്നും കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ്സ് ധരിക്കുക. കൂടാതെ തുള്ളിമരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
4: Naseem Surgical and Medical Center. Appointmentukal kai vilikku 4411133.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: This is
8: Morning Safari.
0: Malabar Golden Diamonds Morning Safari,
9: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel like you're
14: പാവങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇതുപോലെ പാവമായ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ കൂടി ഉണ്ടോ നമ്മുടെ നാട്ടിൽ എന്നൊന്ന് അന്വേഷിച്ചു പോകാന്ന് പറഞ്ഞു സോണി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂരത്തെ സ്ഥലങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. സോണിയുടെ മെസ്സേജ് പാവറട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. സോണിയുടെ മെസ്സേജിന് ശേഷം പിന്നെ അങ്ങോട്ട് മുഴുവൻ പാവറട്ടിയാണ് കേട്ടോ. ഷിഹാബുദ്ദീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പാവറട്ടി തന്നെ പറയുന്നു. ബിനോയ്ദാസ് നിയർ ഗുരുവായൂർ പാവറട്ടി. നൌഷാദും പാവറട്ടി പറയുന്നു. അനുമോദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ പാവറട്ടി കറക്റ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ അതാണ് അയച്ചിരിക്കുന്നത്. അതിനിടയിൽ സ്നേഹജ് എറണാകുളത്തെ പാവക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരുകൾ കൂടി നമുക്ക് വന്നു. പാവറട്ടി, പാവക്കുളം. നിസാർ പാവറട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഷുഹൈബും പാവറട്ടിയിലാണ്. പിന്നെ കുഞ്ഞു ബി വി, അദ്ദേഹവും പാവറട്ടി പറയുന്നു. മണികണ്ഠന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട് തൃശ്ശൂരിലെ സ്ഥലത്തിന്റെ പേര്. സലീം മന്നാർ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. ജലീല്, റെജി മാത്യു പറയുന്ന സ്ഥലം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പാവക്കുളം. ഓക്കെ, കൊച്ചിയിലും കോട്ടയത്തും പാവക്കുളം ഉണ്ടോ? അപ്പം കൊച്ചി എന്നാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ കോട്ടയത്തും പാവക്കുളം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. വിഷ്ണു രമ്യ പാവറട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ലിഷ നിമൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പാവറട്ടി തന്നെയാണ് പറയുന്നത്. കൂടെ തന്നെ പാവയിൽ എന്ന് പറയുന്ന സ്ഥലം ചേർപ്പിലുണ്ട് ആണോ? ഓക്കെ, തൃശ്ശൂരിൽ തന്നെ പാവയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പാവറട്ടി കേട്ടിട്ടുണ്ട്. ചേർപ്പിൽ പാവയിൽ എന്ന് പറയുന്നൊരു സ്ഥലം എസ് ആർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട്. ജാഫറുടെ മെസ്സേജ് പാവറട്ടി പറയുന്നു. സുരയ്യ പാവറട്ടി. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്ഥല പേരെന്ന് പറയുന്നത് പാവറട്ടിയാണ്. അതുപോലെ പാവക്കുളം, അങ്ങനെ 2 വ്യത്യസ്തമാണ്. എനിക്ക് മൊത്തത്തിൽ ഒരു 3 പേരുകൾ തന്നെയായിരിക്കും ഈ പാവ എന്ന് പറയുന്ന വേർഡിലുണ്ടാവാൻ, നമ്മുടെ നാട്ടിൽ സ്ഥല പേരുകൾ ഉണ്ടാവാനുള്ള സാധ്യത. പാവങ്ങാട്, പാവക്കുളം, അതോടൊപ്പം തന്നെ നമ്മുടെ പാവറട്ടി, ഇത്രയും സ്ഥലങ്ങളായിരിക്കാം എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഓ, ഒരു സ്ഥലം കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശരത്താണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പാവുകര, ചെങ്ങന്നൂർ ഭാഗത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. വെറൈറ്റി പേരുണ്ട് പാവുകര. അത് ചെങ്ങന്നൂർ ഭാഗത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള 4 പാവമുള്ള സ്ഥലങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചു ഇന്നത്തെ നമ്മുടെ പി ഒ ബോക്സിലൂടെ. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാവ എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും നാട്ടിലെ സ്ഥലപ്പേരുകൾ ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ പറയുന്നത് മഞ്ചേശ്വരം ഭാഗത്താണ് കേട്ടോ. പാവൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് ഒരു മെസ്സേജൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പാവന്നൂർ. ശരിക്കുണ്ടോ? ഓക്കെ ഓക്കെ, കണ്ണൂർ ഭാഗത്തൊരു സ്ഥലമാണ് പാവന്നൂർ കേട്ടോ. ഓക്കെ, പാവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. പാവുമ്പ അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ രാഹുലേ, പാവുമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് എവിടെയാണ് ആ സ്ഥലം? അതുകൂടി ഒന്ന് നോക്കിപ്പോട്ടെ. പാവുമ്പ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗൽപ്പള്ളി ഭാഗത്താണ് പാവുമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നത് കേട്ടോ. അത് രാഹുലാണ് ഒരു പേര് ഓർമ്മപ്പെടുത്തിയത്. സുജിത്ത് പറയുന്നത് ഇതെനിക്ക് മലപ്പുറം ഭാഗത്തൊരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ഓക്കെ, പാവിറ്റപുരം അങ്ങനെ ഒരു പേരുണ്ട്, ഒരു സ്ഥലത്ത് ഉണ്ട്, മലപ്പുറം ഭാഗത്തൊരു സ്ഥലം എന്ന് പറയുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്തെ പറവൂർ, ഞാൻ പാവ എന്നുള്ള വേർഡാണ് പറഞ്ഞത് റൗഫെ. പിന്നെ അതുപോലെ പരപ്പനങ്ങാടി, പാവ പാവ എന്നുള്ള വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മളിങ്ങനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും വെറൈറ്റി പേരുകൾ, പാവുകര ഉൾപ്പെടെയുള്ള വെറൈറ്റി പേരുകൾ നമുക്ക് ഇന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാവം പിടിച്ച സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് നേരെ എത്താനായിട്ടുള്ളത് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്കാണ് കേട്ടോ. ഓരോ ബൈസൈക്കിൾ ഡേ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിശേഷങ്ങളും ഈ ഒരു മെമ്മറീസിലേക്കും ഒക്കെ നമ്മൾ പോകാറുണ്ട്. കുഞ്ഞിനാളിലെ സൈക്കിൾ വീണ് മുറിഞ്ഞുണ്ടായ സൈക്കിൾ പാടുകൾ എല്ലാവരുടെയും എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. നമ്മളിൽ പലർക്കും ഉണ്ടാകും അത്, അത്തരത്തിലുള്ള ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. പണ്ട് കാലത്ത് സൈക്കിളിൽ പോയിട്ട് അല്ലെങ്കിൽ സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞതും അല്ലെങ്കിൽ വാശി പിടിച്ചതും, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ പറയും നല്ല മാർക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ സൈക്കിൾ വാങ്ങിത്തരാന്നൊക്കെ പറയും. അങ്ങനെ എന്താ പറയുക, പാസ്സാവാൻ വേണ്ടി അല്ലെങ്കിൽ സൈക്കിൾ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടുള്ള പരീക്ഷക്കാലമൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകും അല്ലേ. അപ്പം ആ ഒരു നല്ല നല്ല മെമ്മറീസിലേക്ക് നമുക്കൊന്ന് പോയാൽ, ഇന്ന് സൈക്കിൾ ഡേ ആയതുകൊണ്ട് സൈക്കിൾ മെമ്മറീസിലേക്ക് നമുക്കൊന്ന് പോകാം എന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വാശി പിടിച്ച് സൈക്കിളൊക്കെ മേടിച്ച ഒരു ഒരു മെമ്മറി മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. അതിനുശേഷം സൈക്കിളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സൈക്കിൾ എടുത്ത് പോകുന്ന ഒരു ഒരു മൊമെൻ്റ് കൂടെ ഉണ്ടല്ലോ, അതും ചിലപ്പോൾ ലൈഫിൽ മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല മെമ്മറീസാണ് ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്. വിളിക്കാം നിങ്ങൾക്ക് 444-9174 എന്ന നമ്പറിലേക്ക്, 444-9174 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. പഴയ ആ ഒരു സൈക്കിൾ മെമ്മറീസിലേക്കും പഴയ സൈക്കിൾ കാലത്തിലേക്കും, വാശി പിടിച്ച് സൈക്കിൾ വാങ്ങിയതും അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വീട്ടുകാരോട് വഴക്കിട്ടതുമായിട്ടുള്ള ചില നല്ല നല്ല കുഞ്ഞ് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സൈക്കിൾ കിട്ടിയതൊക്കെ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു മെമ്മറീസൊക്കെ നിങ്ങൾക്കൊന്ന് പൊടിതട്ടി എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്, 444-9174 എന്ന നമ്പറിലേക്ക്. ചാർലി മൂവിയിലെ പാട്ട് കേൾക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ്.

0: സുനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
8: ഞാൻ രാജ് കലേഷ്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. സൈക്കിൾ മെമ്മറീസിലേക്ക് നമുക്കൊന്ന് പോയാലോ, ഇന്ന് സൈക്കിൾ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെമ്മറീസിലേക്ക് പോയാലോ എന്ന് ഞാൻ ചോദിച്ചു വന്ന സമയത്ത് ഇതാ നമ്മുടെ ഷഫീർ കല്ലടയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. 4 രൂപ പെർ അവർ അന്നൊക്കെ വാടക സൈക്കിളായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഓർമ്മയാണ് ഷഫീർ കല്ലട നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ അനൂപ് പേരാമ്പ്രയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രവീൺ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ഭാഗത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പാവുക്കര എന്ന് പറയുന്നൊരു സ്ഥലം മാന്നാർ ഭാഗത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുകന്യയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, സുകന്യ പറയുന്നത് പാവറട്ടി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. സുകന്യ എനിക്കൊന്ന് ഏറ്റവും അധികം ആളുകൾ പറഞ്ഞ സ്ഥലവും പാവറട്ടി തന്നെയായിരുന്നു. തൃശ്ശൂരിലെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അജയ് കുച്ചിൻ ഗുഡ് മോർണിംഗ്, സയ്യിദ് അലീദ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എം ഡി നാസർ കുവൈറ്റിൽ നിന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഐ ലൈക്ക് യുവർ FM സ്റ്റേഷൻ റേഡിയോസിനോ എന്താണെന്നറിയോ, മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ സോങ്സും കേൾക്കാൻ പറ്റും, അതൊരു വെറൈറ്റിയാണ് കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. എന്താണെന്നറിയോ, മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ സോങ്സും കേൾക്കാൻ പറ്റും, അതൊരു വെറൈറ്റിയാണ് കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്.

പാവങ്ങാട്. സച്ചിനെ നമ്മൾ പാവങ്ങാടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് പാവങ്ങാട് എന്ന് പറയുന്ന സ്ഥലം എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസം മെസ്സേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് പി ഒ ബോക്സ് പാവങ്ങാടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് യാസിൻ വടകരയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് മോർണിംഗും ഇപ്പോഴാണ് കേട്ടതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ പാവറട്ടി, പാവകര, അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവസാനം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നേരെ സൈക്കിൾ ചവിട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് സൈക്കിൾ മെമ്മറീസിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബെല്ലടിച്ച് പോകുന്നൊരു പഴയ സൈക്കിൾ കാലം എല്ലാവരുടെയും മനസ്സിലേക്കുണ്ടാകും. പഴയ മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും സൈക്കിൾ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പുതിയ കാലത്തെ സൈക്കിൾ ഓടിക്കൽ എന്ന് പറയുന്നത് ആരോഗ്യത്തിലേക്കാണ് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞ ചിലവിൽ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സൈക്കിൾ പോലൊരു സഞ്ചാര മാർഗം വേറെ ഇല്ല എന്നുള്ളത് മലയാളിയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൈക്കിൾ മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 5000-0917. ഹായ് ഗുഡ് മോർണിംഗ്, 25 പൈസയ്ക്ക് വൺ അവർ രണ്ടെടുത്തത് ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സബീറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എല്ലാവരും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. സയ്യിദ് അലിയും പറയുന്നത് ഒരു മണിക്കൂറിന് 2 രൂപയായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നുണ്ട്. 25 പൈസയ്ക്ക് 1 അവർ ആണ് സബീർ പറഞ്ഞതെങ്കിൽ ഒരു മണിക്കൂറിന് 2 രൂപയുടെ ഓർമ്മകളാണ് സയ്യിദ് അലി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല സൈക്കിൾ മെമ്മറീസ് ആണ് ഞാൻ ചോദിക്കുന്നത്. വിളിച്ചോളൂ 444-4917. ഐ ലവ് മീ എന്ന സിനിമയിലെ പാട്ട് കാർത്തിക് ശ്വേത പാടുന്നു.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
4: Only on Radio Suno

0: only on Radio Sunoh 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like is swagatham. Updates galumai Nisa. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി ഖത്തർ ടീം US പരിശീലനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ടീം തങ്ങളുടെ ആദ്യ പരിശീലന സെഷനുകൾ പൂർത്തിയാക്കി. രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വർധന. ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് 44% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ തുറമുഖങ്ങൾ വഴിയുള്ള സമുദ്ര വാണിജ്യ മേഖലയുടെ മുന്നേറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കാനൊരുങ്ങി ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. ICC യൂത്ത് വിംഗുമായി സഹകരിച്ച് June 5 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ICC അശോക ഹാളിലാണ് പരിപാടികൾ നടക്കുക. 2026 ദേശീയ കായിക ദിന അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ദേശീയ കായിക ദിന അവാർഡിന്റെ 2nd പതിപ്പാണിത്. മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാം. അടുത്ത വർഷം February 1 വിജയികളെ പ്രഖ്യാപിക്കും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 46°C, കുറഞ്ഞ താപനില 33°C.
0: Weather report powered by Qatar Meteorology Department.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാ ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ്മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്ന രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഗറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Hey, this is Namita Pramod.
5: You are listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Raja Raja Soolanna
1: Isai Gyani Ilaya Rajakku Janmadinashamsagalode Radio Suno 91.7.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകളും നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സൈക്കിൾ ദിനമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈക്കിൾ ദിനം എന്ന് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അത്രമാത്രം നല്ല നല്ല ഓർമ്മകൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയും മെസ്സേജിലൂടെ ഒരുപാട് പേരുടെ നല്ല മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ ഇപ്പം ആദ്യം ജോയിൻ ചെയ്യുന്നത്
1: സൈക്കിൾ മെമ്മറീസ് ഒരുപാടുണ്ട്. സൈക്കിൾ മെമ്മറിയുള്ള മെയിൻ നമ്മള് നമ്മുടെ കൊച്ചിലെ 1 രൂപയ്ക്ക് 1 മണിക്കൂറിന് സൈക്കിൾ എടുക്കുമായിരുന്നു, വാടകയ്ക്ക് എടുക്കുമായിരുന്നു. വാടകയ്ക്ക് എടുത്തിട്ട് അത് മുതലാക്കാൻ വേണ്ടി ഞങ്ങൾ ആകെ 4 പേര് ചേർന്ന് സൈക്കിൾ എടുക്കുന്നത്. ആ 4 പേർക്ക് ഒരേ സമയത്ത് യൂസ് ചെയ്യണം. അപ്പം മറ്റ് ഓപ്ഷൻസ് ഇല്ല. 4 പേര് ഒരേ സമയത്ത് ഒരാൾ ഹാൻഡിൽ, ഒരാൾ പെഡലിൽ ചവിട്ടും, ഒരാൾ ഇടയ്ക്ക് ഇരിക്കും, ഒരാൾ ബാക്കിൽ ഇരിക്കും,
0: ചവിട്ടി
1: പോകായിരുന്നു. അടുത്ത നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിള് അനിയനെ വെച്ച് ഒരു പ്രാവശ്യം ഞാൻ പോയി. സൈക്കിൾ പോകുമ്പോൾ നമ്മളുടെ ഈ റോഡ് സൈഡിൽ അവിടെ താറിങ്ങല്ല, ആ സമയത്ത് മണ്ണല്ലേ, വണ്ടി കണ്ടിന്യൂസ്ലി പോയിട്ട് കരല് പറയില്ല. ഇത് പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോൾ അനിയൻ ഇരുന്ന് സൈക്കിളിന്റെ പുറകിൽ ഇരുന്നിട്ട് എന്തോ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞിട്ട് സൈക്കിൾ കുലുങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ വടക്ക് പറഞ്ഞിട്ട് സൈക്കിൾ വിട്ട് ഞാൻ മുമ്പോട്ട് പോയി. സൈക്കിൾ കുറച്ച് വെട്ടിയിട്ട് കാറിൽ പോയി വെട്ടി തിരിച്ചു ഞാൻ അങ്ങ് പോയി. കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു സംശയം, സംസാരിച്ചിട്ട് റിപ്ലൈ വരുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആ സൈക്കിൾ വെട്ടിയൊരു തവണ വീണുപോയി. അങ്ങനെ നമുക്ക് ഒരുപാട് സൈക്കിൾ മെമ്മറീസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ്ലി ഞങ്ങൾ പറയാനാണ് ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ. എന്റെ 13 ജില്ലയിൽ ചിറ്റാർ എന്ന് പറയുന്നുണ്ട് വീട്.
0: ഇപ്പൊ മക്കൾ ഇങ്ങനെ സൈക്കിളിന് വേണ്ടി വാശി പിടിക്കും, അങ്ങനെ അവർക്ക് മേടിച്ചു കൊടുക്കും?
1: തീർച്ചയായിട്ടും മക്കൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ സൈക്കിൾ മെമ്മറീസ് മിക്കവാറും പറയാറുണ്ട്. മകന്റെ പേര് അഭിഷേക്, മകളുടെ പേര് അദ്വൈത. അപ്പൊ ഞാൻ ഫ്ലാറ്റിലെ താമസിക്കുന്നത് ഈ സൈക്കിള് മക്കൾക്ക് മേടിച്ചു കൊടുക്കണം, മക്കള് സൈക്കിൾ ഓടണം എന്നുള്ള ഒരു അറിയൊരു നിർബന്ധം കൊണ്ട് ഞാനിപ്പോ ബില്ല നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ സ്പേസ് ഉണ്ടാവല്ലോ മക്കൾക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പ്രോമിച്ചിന് സൈക്കിൾ വേണ്ടി മാത്രം ഞങ്ങൾ വില്ലയിലാണ് താമസിക്കുന്നത്. അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന സൈക്കിൾ ഇപ്പോഴും എന്റെ ഫ്ലാറ്റിന്റെ റൂഫിൽ ഇരിപ്പുണ്ട്.
0: ഇവിടെ ഏറ്റവും അധികം നമ്മൾ വീടുകളുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഏറ്റവും കൂടുതൽ സൈക്കിളുകളാണ്, കുഞ്ഞു കുഞ്ഞു സൈക്കിളുകൾ അല്ലേ? ഓക്കെ,
1: ഒരു നല്ല എക്സർസൈസ് അല്ലേ. നമ്മള് സൈക്കിൾ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. നമ്മളെ സൈക്കിൾ ഓട്ടിക്കുന്ന എക്സർസൈസുകളൊക്കെ നമുക്ക് ഭയങ്കര പലരാണ്. ഇപ്പൊ ജിമ്മിൽ പോയിട്ടോ ചവിട്ടുന്നത്.
0: അപ്പൊ എന്തായാലും രാജീവ് വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു കേട്ടോ. രാജീവായിരുന്നു ആദ്യം മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് പേരുടെ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി തരാനായിട്ടോ. ആഗതൻ മൂവിയിലെ ഒരു നല്ല പാട്ട്, ശ്വേത പാടിയ പാട്ട്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: This is
8: Morning Safari.
9: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
10: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
13: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: തേജ ബായ് ആൻഡ് ഫാമിലി മൂവിയിലെ പാട്ട്. റേഡിയോ 91.7 FM-ൽ ഇത് മോർണിംഗ് സവാരി. ഗുഡ് മോർണിംഗ്,
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാരും ഇന്ന് നല്ല നല്ല ഓർമ്മകളിലൂടെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൈക്കിൾ എന്ന് പറഞ്ഞ് തീർന്നില്ല. അതിനു മുമ്പ്
0: ചില വിഷയങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകളെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ,
1: ഇതെല്ലാം
0: സൈക്കിൾ കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, തർക്കമില്ല.
1: അതെ, ഒത്തിരി പേര് നല്ല മെമ്മറീസ് നമുക്ക് മെസ്സേജിലൂടെയും അല്ലാതെ ഒക്കെ പറയുന്നത്. ഇനി കുറച്ചുപേരൂടെ ജോയിൻ ചെയ്യാണ്.
2: സ്റ്റാർട്ടിങ് നമ്മള് പിന്നെ വാടക എടുത്തിട്ട് തുടങ്ങിയത്.
1: അവന്റെ
2: പേര് നസീർ. അവൻ ഖത്തറിൽ എവിടെയോ ഉണ്ട്, പിന്നെ വടകര കുറഞ്ഞാലിയോടാണ്. നസീറിന്റെ അടുത്ത് ഇങ്ങനെ നാലഞ്ച് സൈക്കിൾ ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് പോയി മേടിക്കും. അപ്പൊ ഈ ഒരു മണിക്കൂറിന് പിന്നെ ഒരു 50 പൈസക്കൊക്കെ ചെറുപ്പത്തിൽ മേടിക്കാറ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മൂന്നാള് കൂടിയിട്ട് അങ്ങ് മേടിക്കും. ഒരാള് പോയിട്ട് സൈക്കിൾ എടുത്ത് കംപ്ലീറ്റ് ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ ഈ സൈക്കിൾ എത്ര ഓടിച്ചാലും മതിയാവൂല. അങ്ങനെ ഫാദറോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശിയൊക്കെ പിടിച്ചിട്ട് ഫാദർ ഒരു എയർകൂലീസ് ഒരു കുട്ടി സാധനം മേടിച്ചത്. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം 5 മണിക്കൂറിച്ചിട്ടാ ഞാൻ പോയിട്ട് പാൽ ഓടിച്ചു വന്നേ പറഞ്ഞു. സൈക്കിൾ കിട്ടിയ മൂടല്ല.
1: അപ്പൊ
2: സൈക്കിളിന്റെ മുകളിൽ മറ്റേ മുന്നിലും മറ്റേ രണ്ട് കൊമ്പ്, പിന്നെ രണ്ട് പൂക്കള്, പിന്നെ മുന്നിൽ പുസ്തകം വെക്കാൻ വേണ്ടിട്ട് ഒരു കാരിയർ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ സാധനങ്ങൾ നമ്മളെ മറ്റേ സലിംഗ്വാർ മറ്റേ കട്ടമ്പയാളിൽ ബലൂൺ വെച്ച്
1: അതുപോലെ
2: അതുപോലൊക്കെ ഉണ്ടായിരുന്നു. സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇതില് ഇതിന്റെ ഉള്ളില് വീലിന്റെ സൈഡിലിങ്ങനെ അങ്ങനത്തെ കുട്ടിപ്പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പോകെ പോകെ ഒരു കുരിശായി തോന്നി. ഇന്നേരം ഇരുന്നേരം വന്നാൽ ആദ്യത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇരുന്നേരം വന്നാൽ നീ പോയിട്ട് കടപ്പിട്ട് സാധനം പിടിച്ചു വന്നേ, അപ്പൊ സൈക്കിൾ എടുത്ത് പോണം. റേഷൻ കടയിൽ പോയി പൊട്ടിച്ചു വന്നേ, അവിടെ പോണം. അപ്പൊ റേഷൻ കടയില് അപ്പൊ പിന്നെ ഇച്ചിരി കയ്യിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ റേഷൻ കടയിൽ പോകാൻ പിന്നെ പൈസ തന്നു കഴിഞ്ഞാല് മില്ലിനെ പൊടിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറച്ചേ കഥയൊക്കെ പറയും. പിന്നെ അങ്ങനെ ഒത്തിരി അടിയും കിട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ട് പോയി ഇതുപോലെ പൊടിപ്പിക്കാൻ പോകും, ഗ്രൗണ്ട് പോകും, സൈക്കിൾ അവിടെ വെക്കും, അതിൽ സാധനം വെച്ച് കളിക്കാൻ പോകും. അങ്ങനെ സൈക്കിൾ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭയങ്കര എല്ലാവർക്കും മറക്കാനാവാത്ത ഇഷ്ടം പോലെ ഓർമ്മകളുണ്ടാവും.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അടുത്ത ആളിലേക്ക് പോട്ടെ.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തെന്റെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? ഓക്കെ,
3: അപ്പൊ
1: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, എന്താണ് സൈക്കിൾ മെമ്മറീസ് എന്തൊക്കെയാണ്?
3: ഒരു 10-25 വർഷം മുന്നേയുള്ളതാണ്. അപ്പൊ അത് ഈ പറയുമ്പോ തന്നെ എല്ലാ വീട്ടിലൊന്നും സൈക്കിൾ ഉണ്ടാവില്ല, കാരണം റെന്റിന് എടുക്കലല്ലോ. അന്ന് എങ്ങനെയാണ് ഇതൊരു വല്ലാത്ത മെസ്സാജ്. പിന്നെ ഈ ബാലൻസിങ് ഒരു ഭയങ്കര സംഭവമുണ്ടോ, നമ്മള് അന്ന് എങ്ങനെയാ പഠിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ കളിക്കാൻ തുടങ്ങി, ആ ഒരു സമയത്ത് വല്ലാത്തൊരു വികൃതി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വീണ് കാലും കൈയൊക്കെ പൊട്ടി, കുറെ മെമ്മറീസ് ആണ്. സൈക്കിൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം എനിക്ക് 3 മക്കളുണ്ട്. അവർക്ക് 3 പേർക്കും ഞാൻ സൈക്കിൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവര് അത് ഇപ്പൊ അടുത്ത് ഈ കഴിഞ്ഞ വർഷം പോലെ ഞാൻ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുകയും. ഗംഭീരമാണ് സൈക്കിൾ, ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇന്നത്തെ ഒരു ആ ഒരു സംഭവം എടുത്തപ്പോ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കേട്ട ഉടനെ തന്നെ വിളിച്ചതായി.
0: അതാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല വിളിച്ചത് എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് സ്വന്തമാക്കിയ സൈക്കിൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സൈക്കിൾ ഓർമ്മകളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓണപ്പരിപാടിയും ക്ലബുകളുടെ പരിപാടിയൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് സ്ലോ സൈക്കിൾ റേസ് എന്ന്
1: പറഞ്ഞു
0: മത്സരം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇവിടെയും ഉണ്ടാകാം, നാട്ടിലുണ്ടാകാം. കാരണം എന്താ വെച്ചാല് ബ്രേക്ക് പിടിച്ച് പെഡലുകളിൽ ചവിട്ടി നിന്ന് നിന്ന്
1: പതുക്കെ
0: പതുക്കെ പതുക്കെ പതുക്കെ ഏറ്റവും അവസാനം എത്തുന്നവൻ
1: വിജയിക്കുന്ന ഒരു ഗംഭീര മത്സരം.
0: അതും ഒരു സ്ലോ സൈക്കിൾ റേസിംഗ് എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ അത് സംഘടിപ്പിക്കണല്ലേ, പക്ഷെ ഇവിടുത്തെ സൈക്കിളുകളൊക്കെ വേറെ അല്ലേ.
1: സൈക്കിളിനൊക്കെ ഇത് മാറിയല്ലോ. ഗുഡ് മോർണിംഗ് നിസ, ഞങ്ങളുടെ കുട്ടിക്കാലം അതൊരു സൈക്കിൾ പ്രണയകാലമായിരുന്നു. ഹാർലി ഒക്കെ ഓടിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു അന്ന് സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്ന സമയത്ത്. ഞങ്ങളുടെ നാട്ടിൽ പപ്പേട്ടിന്റെ സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, മണിക്കൂറിന് വാടകയ്ക്ക് കിട്ടും. തിരിച്ചു കൊടുക്കുമ്പോൾ സ്കൈ സൈക്കിൾ പഞ്ച് വന്ന് സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പപ്പേട്ടിന്റെ സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, മണിക്കൂറിന് വാടകയ്ക്ക് കിട്ടും. തിരിച്ചു കൊടുക്കുമ്പോൾ സ്കൈ സൈക്കിൾ പഞ്ചറായിരിക്കും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.

0: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Only on Radio Suno 90.5.

0: 101.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. സമയം 9 മണി കഴിഞ്ഞ് 2 മണി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 4 മണിക്കൂറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയാൻ വന്നത്. കഴിഞ്ഞു പോയി.
6: ഓക്കെ, മുന്നേടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആള് റിയാദിൽ നിന്നാണ് നമ്മളെ കേൾക്കാറുള്ളത്. അപ്പം സെയിം റോഡ് സെയിം പാഷൻ വൺ ടീം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ക്ലബ് ഉണ്ട് അവിടെ. ടീം 1817 സൈക്ലബ് റിയാദ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. അപ്പൊ അവരുടെ ഒരു സൈക്ലിംഗ് മെമ്മറീസും 2002 മുതലാണ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 6 വർഷത്തിലധികമൊക്കെ ആകുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിലേക്ക് വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം ഒരു കുറിപ്പായിട്ട് എഴുതി അയച്ചിട്ടുള്ളത്.
5: തീർച്ചയായിട്ടും. ഏകദേശം 1 വർഷത്തിനടുത്തായപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കിയും അതിന് ശ്രമിച്ചും അപ്ഡേറ്റ് ആവുകയായിരുന്നു. അപ്പൊ അവരുടെ ഒരു ജേണിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
6: തീർച്ചയായിട്ടും ആ ജേണി ഇനിയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ അല്ലേ.
5: എനിക്ക് തോന്നുന്നു ഇവിടെയും ഒരു സൈക്കിൾ ക്ലബ് ഉണ്ട് നമ്മുടെ ബർവ വില്ലേജിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. അതിനുശേഷം മൊത്തത്തിൽ കറങ്ങി പലയിടങ്ങളിലായിട്ട് വരുന്നു എന്നുള്ളതാണ്.
6: ഓക്കെ
5: ഓക്കെ, അത് പല നാഷണാലിറ്റീസ് ആ ക്ലബിലുണ്ട്.
6: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെയും വളരെ സജീവമാണ് എന്നുള്ളതാണ്.
5: കാരണം നമ്മുടെ സൈക്കിൾ ട്രാക്ക് ഉണ്ടല്ലോ നമ്മുടെ വീടിനടുത്ത്. സൈക്കിൾ ട്രാക്ക് ഖത്തറിലുടനീളമുള്ള ഒരു സൈക്കിൾ ട്രാക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ
6: അടുത്തുള്ള സൈക്കിൾ ട്രാക്ക്.
5: അപ്പൊ അവിടെ ഒരു ദിവസം ഇങ്ങനെ സൈക്കിള് ഞങ്ങള് ചവിട്ടി പോവുകയാണ്. അപ്പൊ മക്കള് മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ ചെയിൻ എന്തോ മിസ്റ്റേക്ക് ആയി.
6: ഓക്കെ,
5: അപ്പൊ ഒരു അദ്ദേഹം സൈക്കിൾ ഇങ്ങനെ മറിച്ചിരുന്നു. ഇങ്ങനെ അദ്ദേഹം അവിടെ ഇട്ട് ഒരു തിരിക്കല് തിരിച്ചേ ഉള്ളൂ.
6: സെറ്റായി.
5: ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആ ട്രാക്കിൽ ചവിട്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ നിന്ന് വിഷമിക്കുന്ന കണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് പോയി.
6: അടിപൊളി അടിപൊളി. ഓക്കെ, മറക്കില്ല ഒരിക്കലും സൈക്കിളിനെയും ആ കാലഘട്ടം സമ്മാനിച്ച ഓർമ്മകളെയും എന്ന് പറഞ്ഞിട്ട് മനാഫിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്കൊരു സിനിമ കാണാനുള്ള അവസരം, അത് മോളിവുഡ് ടൈംസ് എന്നുള്ള നസ്ലിന്റെ ഏറ്റവും പുതിയ സിനിമ കാണാനുള്ള ഒരു ചാൻസ് ആണ് ലഭിക്കാൻ പോകുന്നത്.
5: ഹൈഡ് ആൻഡ് സീക്കിലെ 3 സൂചനകൾ വളരെ എളുപ്പത്തിലുള്ള സൂചനയാണ് നൽകാനായിട്ട് പോകുന്നത്. സുരാജ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
6: സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച ഒരു സിനിമയാണത്.
5: 2022 ഈ സിനിമ റിലീസ് ആകുന്നത്.
6: ഓക്കെ, പ്രധാന കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ വരുന്നുണ്ട്.
5: ഈ സിനിമയുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് സിനിമയിലും വരുന്നുണ്ട്. 2022 റിലീസായ ചിത്രം സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്.
6: ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് ചോദ്യം. അപ്പം സിനിമ കണ്ടുപിടിക്കുക. മോളിവുഡ് ടൈംസ് എന്നുള്ള നസ്ലിന്റെ പുതിയ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ഇതിൽ നിന്നും ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
5: ഓക്കെ, 500-00-917 എല്ലാവർക്കും അറിയാം. 500-00-917 എന്ന നമ്പറിലേക്ക്.
7: ഇളയരാജയ്ക്ക് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: Hi, this is Rahman.
4: You are listening to Radio Suno
3: 91.7 FM, K

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're

0: പ്രാദേശികമായിട്ടുള്ള വരികളുള്ള പാട്ടുകൾ എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ?
1: ഇപ്പൊ
0: തലശ്ശേരിക്കാരെല്ലാവരും ഭയങ്കര സന്തോഷമായി കാണും. കക്ഷി അമ്മിണിപ്പിള്ള എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 കഴിഞ്ഞ് 14 ആയിരിക്കാണ്.
1: ഓക്കെ, ഒരു മെസ്സേജ് ഉണ്ട്. രാവിലെ ഒരു ചെറിയ മൂഡ് ഓഫ് ആയിരുന്നു, പപ്പുണ്ണി 9 കഴിഞ്ഞ് 2 എന്ന് പറഞ്ഞപ്പം അറിയാതെ ചിരിച്ചുപോയി, ബട്ട് പെട്ടെന്ന് ആ മൂഡ് ഓഫ് അങ്ങ് പോയി എന്ന് അതിനുവേണ്ടി മാത്രം പറഞ്ഞാണ് അപ്പുണ്ണി.
0: അതായത് നിങ്ങളുടെ മനസ്സറിഞ്ഞ് നമ്മളിവിടെ ഇവിടുന്ന് കാര്യങ്ങൾ
1: അത് മെസ്സേജ് അയച്ച ആളുടെ പേരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാലും സന്തോഷമായി അറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം. കൂടെ
0: ശരിയായ ഉത്തരങ്ങളിലേക്ക് വരുന്ന സമയത്ത് അഷ്റഫ് അഗോറ എന്ന് പറയുന്ന അക്കൗണ്ടിൽ മനാഫ്, ഫരീസാദ്, അരുൺ, ഇഫ്തിഹാറുദ്ദീൻ, അതുപോലെ തന്നെ സുനീർ, ദൃശ്യ, വിപിൻ, വിനീത്, ഷാജി, സിഞ്ചൂസ്, നിയാസ്, റൈഫ, റാസി, ഷരീഫ്, സെഹല റോയ് എന്ന് പറഞ്ഞ മൂവിയാണ് അയച്ചിട്ടുള്ളത്. അതല്ല കേട്ടോ, അല്ലമീന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ധനേഷ്, ശശി ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. മിഥുന്റെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ ജോളി ടിജോന്റെ ഉത്തരം എത്തിയിട്ടുണ്ട്. ജിഷയുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. റിച്ചി ശരിയായ ഉത്തരം അയക്കുന്നു. ഷഫ്നാസ് ശരിയായ ഉത്തരം അയക്കുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് വരുന്നു. മോളിവുഡ് ടൈംസ് കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ June 5 എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനമാണ്. അപ്പൊ ആ ദിവസത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ആഘോഷിക്കുന്നുണ്ട്. ICC യൂത്ത് വിംഗുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേഷൻസ് നടക്കാനായിട്ട് പോകുന്നത്. 5 June 5 ആണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 10:30 വരെ ICC അശോക ഹാളിൽ വെച്ചിട്ടായിരിക്കും ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. മോഡൽ എക്സിബിഷൻ, തീം ബേസ്ഡ് ഫാൻസി ഡ്രസ് പ്രസന്റേഷൻ, കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുക.
0: അപ്പൊ ഇതിനെ എല്ലാവിധ ആശംസകളും നമ്മളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചനകൾ ഒരിക്കൽ കൂടി, 2022 റിലീസായ ചിത്രം സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിലും വരുന്നുണ്ട്.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നിങ്ങളെ മെസ്സേജുകളായിട്ട് അയക്കേണ്ടത്. 5000917 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: You're listening to...
3: Only on Radio Suno 91.7 FM.
4: ഇസൈ ജ്ഞാനി ഇളയരാജയ്ക്ക് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: മധുര രാജ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ദിവസം June 3. ഇനി June 5 എന്താണ് സംഭവിക്കുന്നത്?
1: തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു വിശേഷം തന്നെയാണത്.
0: തീർച്ചയായിട്ടും ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബ്, നമുക്കറിയാം ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ ജിം ഗ്രൂപ്പാണ് ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഫാൽക്കണിന്റെ 6th ഔട്ട്ലെറ്റ് നമ്മുടെ ബിന്നുമ്രയിൽ എത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ആ മനോഹരമായ വേദിയിലേക്ക് വരുന്നത്, ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ൻ നിഗം.
1: അതെ,
0: ഷെയ്ൻ നിഗം ഉണ്ട്, പിന്നെ ലിച്ചി രാജനുണ്ട്, ഓക്കെ, പിന്നെ റോഷൻ ബഷീറുണ്ട്, സി ആർ സലീമുണ്ട്, വലിയ താരനിര വരുന്നുണ്ട്. അപ്പൊ ബിന്നുമ്രയിലായിരിക്കും വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ പ്രോഗ്രാമുകൾ അവിടെ ആരംഭിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും അവിടേക്ക് വരണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: കൂടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടേക്ക് എത്തുക, കാരണം അത്രമാത്രം സമ്മാനങ്ങളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നെ ഒന്ന് കമന്റ് ചെയ്താലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് വരിക. വൻ സമ്മാനങ്ങൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ് കേട്ടോ അവിടെ.
0: ഓക്കെ, സമ്മാനങ്ങൾക്ക് തീ പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രീതിയിൽ സമ്മാനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ആകർഷണീയമായ സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ ആയിരിക്കും സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടാവും, രണ്ട് വിന്നേഴ്സിന് സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അതുപോലെ തന്നെ 7 വിന്നേഴ്സിന് 1 മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കേണ്ടതിന് ചെയ്യേണ്ടത് നിങ്ങൾ ആ പോസ്റ്റിന് താഴെ വരിക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ 3 സുഹൃത്തുക്കളെ കമന്റിൽ ടാഗ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ
1: തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഗംഭീര കോൺടെസ്റ്റിലേക്ക് വന്നോളൂ, നമ്മുടെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ.
0: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു വന്നിരുന്ന ചോദ്യം ഇതാണ്. 2022 റിലീസായ ചിത്രം സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിലും ഉണ്ട്.
1: ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഉത്തരങ്ങൾ കിട്ടുന്നവർ പെട്ടെന്ന് അയച്ചിട്ടോളൂ 5000917 എന്ന നമ്പറിലേക്ക്.
0: ഷെയ്ൻ തുടങ്ങി,
1: അതാണ് ഷെയ്ൻ്റെ പാട്ട് തന്നെ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഞാൻ രഞ്ജി പണിക്കർ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇമ്മാനുവൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ വന്നു നിൽക്കുന്ന സമയം കൂടിയാണ് അല്ലേ? പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ലോകകപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം വളരെയധികം ആവേശത്തോടു കൂടിയാണ് നാട്ടില് ഓരോ ഫാൻ ഗ്രൂപ്പ്സും, അല്ലെങ്കിൽ ഇപ്പം 10 പേരൊക്കെ ചിലപ്പോൾ പോർച്ചുഗലിൽ ചില പ്രദേശത്ത് ഫാൻസ് ഉണ്ടാവുള്ളൂ, എന്നാലും എങ്ങനെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫ്ലെക്സ് വെക്കാം എന്നുള്ള ചിന്തകളൊക്കെയാണ് നാട്ടിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലബ്ബ്, അവരെല്ലാവരും ഒരൊറ്റ ടീമിന്റെ ഫാൻ ആയിട്ട് മാറുന്ന അവിടെയാണ് ഈ പടുകൂറ്റൻ ഫ്ലെക്സുകളും നീളമേറിയ ഫ്ലെക്സുകളൊക്കെ വരുന്നത്.
1: അതുപോലെ ഞാൻ ഇതിൽ കണ്ടൊരു റീലാണ്, അതായത് ഇങ്ങനെ പൈസ ഇടണമല്ലോ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി പൈസ ഇടണം. അപ്പത്തേക്ക് ഇന്നലെ വരെ പോർച്ചുഗൽ ആയിരുന്ന കൂട്ടുകാരൻ, പെട്ടെന്നൊന്ന് മാറി നെതർലൻഡ്സ് ആയി, കാശിടാൻ മടിയായതുകൊണ്ട്. അങ്ങനെയുള്ള വിശുക്കന്മാരെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമന്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ഇന്ന് ഒരു പിറന്നാൾ ആഘോഷം കൂടിയുണ്ട്. നമ്മുടെ മുജീബ് റഹ്മാനാണ് പറഞ്ഞിട്ടുള്ളത്, ആബിദയുടെ പിറന്നാളാണ്, 11-ാമത്തെ പിറന്നാളാണ്, 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ഒന്ന് വിഷയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്നേഹാന്വേഷണങ്ങളും സ്നേഹാശംസകളും.

0: ഒരു ഫാൻ പോയി എന്ന് പറഞ്ഞാൽ അത് അപ്പൊ തുടങ്ങുന്നുള്ളത്. ഓൾവേസ് ബ്രസീൽ എന്ന് പറഞ്ഞ മെസ്സേജും കാര്യങ്ങളൊക്കെ
1: ഫിഫയുടെ പേജിൽ കഴിഞ്ഞ ദിവസം കുറച്ചധികം കുറച്ച് അൺനോൺ ഫാക്ട്സും, അൺനോൺ ഫാക്ട്സ് അല്ല, കുറച്ചധികം കൗതുകമുള്ള കുറെ വിശേഷങ്ങൾ എപ്പോഴും ഫിഫ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു, 891 പ്ലെയേഴ്സ് ഇത്തവണ മത്സരിക്കുന്നതിൽ അവർ ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. അവരുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത്
0: കന്നിയംഗത്തിന്
1: ഇറങ്ങുന്ന 891 പ്ലെയേഴ്സ് ഇത്തവണ ഉണ്ട്. അങ്ങനെ കുറെ കണക്കുകൾ അതിൽ വരുന്നുണ്ട്. 925 പ്ലെയേഴ്സ് ആണെങ്കിൽ ഫിഫ വേൾഡ് കപ്പിൽ ഡെബ്യൂ ചെയ്തതിൽ 2026 ഡെബ്യൂ ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങൾ കൂടി ഫിഫയുടെ പേജിലുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കും.
0: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ പുതിയതായി പങ്ക് എടുക്കുന്ന അല്ലെങ്കിൽ അംഗം കുറിക്കുന്ന രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാ വർഷവും നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ട്, ഏതൊക്കെ
0: പുതിയ
1: രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്. പ്രായം കുറഞ്ഞത് ഇത്തവണ മെക്സിക്കൻ പ്ലെയർ ആണ് കേട്ടോ. അദ്ദേഹത്തിന് 17 240 ഡേയ്സ് ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഏറ്റവും അധികം ഓൾഡസ്റ്റ് പ്ലെയർ ആയിട്ടുള്ളത് സ്കോട്ട്ലൻഡിന്റെ ഒരു പ്ലെയർ ആണ്, അദ്ദേഹത്തിന് 43 വയസ്സാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്, ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോ ഭാഗ്യശാലിയായ ആളുകൾക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കോൾ ലഭിക്കും, നിങ്ങൾക്ക് ടിക്കറ്റുകൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ടാറ്റാ,
1: ബൈ ബൈ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി ഖത്തർ ടീം യു എസിൽ പരിശീലനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ടീം തങ്ങളുടെ ആദ്യ പരിശീലന സെഷനുകൾ പൂർത്തിയാക്കി. രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വർധന. ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് 44% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ തുറമുഖങ്ങൾ വഴിയുള്ള സമുദ്ര വാണിജ്യ മേഖലയുടെ മുന്നേറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കാനൊരുങ്ങി ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. ICC യൂത്ത് വിംഗുമായി സഹകരിച്ച് June 5 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ICC അശോക ഹാളിലാണ് പരിപാടികൾ നടക്കുക. 2026 ദേശീയ കായിക ദിന അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ദേശീയ കായിക ദിന അവാർഡിന്റെ 2nd പതിപ്പാണിത്. മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാം. അടുത്ത വർഷം February 1 വിജയികളെ പ്രഖ്യാപിക്കും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 46°C, കുറഞ്ഞ താപനില 33°C.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is home delivery only on Radio Suno 91.7 FM.

ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് പോകുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ട് അതേ ഒരു താളത്തിൽ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നതല്ലേ അതിൻ്റെതായ ഒരു രീതി, അങ്ങനെ മതി കേട്ടോ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഹോം ഡെലിവറിയുടെ ടൈം സമയം ദാ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയാൽ മതി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്തോ എല്ലാവർക്കും രാവിലെ ആണെങ്കിലും ശരി തന്നെ, വൈകുന്നേരം ആണെങ്കിലും ശരി തന്നെ, ഭയങ്കര ധൃതിയാണ്. എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വെറുതെ ധൃതി കാണിച്ച് എങ്ങനെയൊക്കെയോ വണ്ടി എടുത്തിട്ട് പോവുക, എങ്ങനെയെങ്കിലൊക്കെ സ്പീഡ് കൂട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ട്രാക്കിൽ ഒരാളുണ്ടെന്ന് നോക്കാതെ, അല്ലെങ്കിൽ ഇപ്പുറത്തൊരാൾ ഈ പറഞ്ഞ പോലെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കാതെ ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ട് പോകുന്ന കുറേ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. എന്തിനാന്നേ, നമുക്കതൊന്നും വേണ്ട, നമുക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോയാൽ മതി. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നൊരു ചോദ്യം, ഓ ഞാൻ മര്യാദയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത്, പക്ഷെ അത് ബാക്കിയുള്ളവർക്കും കൂടെ തോന്നണ്ടേ എന്നാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനെ ചെറുതായിട്ടൊക്കെ തോന്നിച്ചെടുത്താൽ മാത്രമേ എല്ലാത്തിലും ഒരു ഓവറോളായിട്ടൊരു ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഇറ്റ്സ് ഓക്കെ, നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ സ്ലോ ആയിട്ട് പോകൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ അഗ്രസീവ്നെസ്സോ അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ വന്നാലോ, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയ്യോ ആ വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച്, ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചൊക്കെ പോയിട്ടൊന്നും കാര്യമില്ല. കറക്റ്റായിട്ട് അവരെ വിളിച്ചിട്ട് പറയാം, ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവട്ടോ. സോ അതുകൊണ്ട് തന്നെ, സോ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. അതിലാണ് കാര്യം, എന്തുണ്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിപ്പം ലേറ്റ് ആയാലും ശരി തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലും ശരി തന്നെ, ഐ ഓൾവേസ് ഡു ദാറ്റ്. എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ പോലും ഐ ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ദം, ലൈക്ക് യു നോ ഐ ഹാവ് ദിസ് തിങ്, നിങ്ങൾക്കതൊരു പ്രശ്നമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പ്രശ്നമുണ്ടോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കോൺവെർസേഷനിലൂടെ മേ ബി സോ മെനി അതർ തിങ്സ് വിൽ ചേഞ്ച്. അങ്ങനെ ചേഞ്ചസ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷസ് ചെയ്തുകൊണ്ട് തന്നെ നേരെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് തുടങ്ങുമ്പോൾ എനിക്ക് മോർണിംഗ് വിഷസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹ് മൈ ലവ് ഇസ് ഗോൺ, അങ്ങനെ ലവ് ഇസ് ഗോൺ എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. എന്തായാലും മോർണിംഗ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഹാപ്പി ആയിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹാപ്പി മെസ്സേജസ് വന്നോട്ടെ 5000 9 1 7 ലേക്ക്. ഗുഡ് മോർണിംഗ് അമീൻ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ റോമ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഞാൻ എന്തുകൊണ്ടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് ഒരാളുടെ മെസ്സേജ് കണ്ടിട്ട് വന്ന ചിരിയാണത്. രാവിലെ തന്നെ കെട്ടികളോട് ആടികൂടിയിട്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റിയ പാട്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഏതായിരുന്നു? ഓ മൈ ലവ് ഇസ് ഗോൺ അല്ലേ? അയ്യോ, അത് കുഴപ്പമില്ല, അതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, സൗന്ദര്യ പിണക്കങ്ങളല്ലേ. അങ്ങനെയൊക്കെ അടി ഉണ്ടാക്കിയിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് കൂളായതിന് ശേഷം നേരെ വിളിച്ചിട്ട് ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കുമെന്നേ, അതൊക്കെ പമ്പ കടക്കും, ചെറിയ പ്രശ്നങ്ങളൊക്കെ അപ്പം തന്നെ തീരുമെന്നേ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം കെട്ടികളെ കുറിച്ചിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നേരെ കല്യാണങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടോ. കല്യാണങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വലിയ വലിയ എന്താ പറയുക ചർച്ചാ വിഷയമായിട്ടുള്ള കുറച്ച് വിവാഹങ്ങളിലൊന്നാണ് നമ്മുടെ ദുവാലിപ്പയുടെ. സോ ദുവാലിപ്പയുടെ ആ ഒരു ലിപ്പയുടെ ആ വിവാഹം അല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ടോട്ടലി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദുവാലിപ്പയുടെ ഈ ഒരു ഡ്രസ്സ് കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ വെഡ്ഡിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഫോട്ടോ, അവർ ഇട്ടേക്കുന്ന ഹാറ്റിൻ്റെ ഫോട്ടോ, അങ്ങനെ കുറേ ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മോർ ഓഫ് യു നോ ടു ദ ഹോളിവുഡ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിവാഹത്തിനായിട്ട് മാത്രം അവർ 26 വസ്ത്രങ്ങൾ, ഓക്കെ 26 ഡ്രസ്സസ് ആണ്, അതും ആഡംബര ഡ്രസ്സസ്സാണ് വാങ്ങിച്ചത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 26 ഡ്രസ്സുകൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, അപ്പം എത്ര ഡ്രസ്സ് ആക്ച്വലി ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വെഡ്ഡിങ് ഡേയുടെ അന്ന് ഒരെണ്ണം, ഇപ്പം നേരെ തിരിച്ചപ്പോൾ നാട്ടിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മേ ബി ഒരു ഹിന്ദു വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 3 സാരി മാറുന്നവരുണ്ട്, ഒരു ദിവസം 2 സാരി മാറുന്നവരുണ്ട്. നേരം തിരിച്ച് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ വെഡ്ഡിങ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മന്ത്രകോടിയിലേക്ക് മാറ്റുന്ന ഒരു രീതി ഉണ്ടാവും. അങ്ങനെ പല റിലീജിയൻ അല്ലെങ്കിൽ പല സ്റ്റൈലുകളൊക്കെ അനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പല പല മാറ്റങ്ങളൊക്കെ തന്നെ വരും. അതിപ്പോൾ ഞാൻ പറയുന്ന വെഡ്ഡിംഗ് ഡേയുടെ കാര്യം മാത്രമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള നമ്മുടെ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഏതൊരു റിലീജിയൻ ആണെങ്കിലും ഏതൊരു സ്റ്റൈൽ ഓഫ് വെഡ്ഡിങ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെഹന്തി ആഡ് ചെയ്യും, ഹൽദി ആഡ് ചെയ്യും, സംഗീതം ആഡ് ചെയ്യും, അല്ലെങ്കിൽ തലേന്ന് ദിവസത്തെ വേറൊരു പരിപാടി ആഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു പരിപാടിയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 5 ഡ്രസ്സ് അല്ലെങ്കിൽ 4 ഡ്രസ്സ് ഒരു പെൺകുട്ടിക്ക് എന്തായാലും വേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ 26 ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ റിയലി ഡോണ്ട് നോ. എനിക്കതിനെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വലിയ എതിർപ്പാണുള്ളത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി എനിക്കറിയണം. ഒപ്പം കല്യാണം കഴിച്ചവരാണ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ടോട്ടലി കേട്ടോ, കല്യാണ ദിവസം മാത്രമല്ല ആ കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് എത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാങ്ങിച്ചത്? ജസ്റ്റ് ലെറ്റ് മീ നോ ദ കൗണ്ട് ഓഫ് ദ ഡ്രസ്സസ്. എത്ര ഡ്രസ്സസ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു? മെസ്സേജ് അയക്കാം 5000097 ലേക്ക്. നേരെ തിരിച്ച് നിങ്ങൾക്ക് വിളിക്കാം 444-4917 ലേക്ക്. എത്ര ജോഡി ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണ പരിപാടികൾക്ക് വേണ്ടിയിട്ട്? വേഗം തന്നെ വിളിച്ചോളൂ, 444-4917 കേട്ടോ. ഞാനൊന്നുകൂടി പറഞ്ഞുതരാം, 444-4917. പറയാൻ പറ്റില്ല, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഭാര്യയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ടൊരു സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഞാൻ തന്നാലോ? അപ്പോൾ വേഗം വിളിച്ചോന്നേ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. Home delivery.
5: You'll soon know.

വെൽക്കം ബാക്ക്. സമയം ദാ 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ഈ ഒരു സമയത്ത് ദാ ഒരുപാട് കടം മേടിച്ച് ആഡംബര കല്യാണം നടത്തുന്ന രീതിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് സൗമ്യ സതീഷ് എന്റെ കൂടെ തന്നെ യോജിച്ച് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അന്ന് എനിക്ക് 2 സാരിയാണ് വാങ്ങിയത്. അതാണ് ആ ഒരു 2 സാരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ ഒരെണ്ണം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരെണ്ണം അല്ലെങ്കിൽ ചിലപ്പോൾ തലേന്ന് ഒരെണ്ണം പിറ്റേന്ന് ഒരെണ്ണം അങ്ങനെയായിരിക്കും. ഒന്നിൻ്റെയോ രണ്ടിൻ്റെയോ ആവശ്യമേ ചിലപ്പോൾ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ്, എനിക്കൊരു കോട്ട് ആൻഡ് സ്യൂട്ട്, പിന്നെ 5 ഷർട്ട് 5 പാൻറ്റി. എൻ്റെ പൊന്നെ മീനെ കൊഞ്ചം ഓവറാ തിരിയല്ലേ. പക്ഷേ ഇല്ല, അത് ഈ പറഞ്ഞ പോലെ 5 ദിവസത്തെ ഈവെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അല്ലേ. എനിവേ, ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിക്ക്, അതായത് വരനോ അല്ലെങ്കിൽ വധുവിനോ താല്പര്യം ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ പേരൻസിൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം ഒരു ദിവസത്തേക്ക് ഇന്ന ഡ്രസ്സ്, അടുത്ത ദിവസത്തേക്ക് ഇന്ന ഡ്രസ്സ്, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ച്വലി 26 ജോഡി ഡ്രസ്സുകൾ ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ഒരു സെലിബ്രിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ ആഡംബര രീതിയിൽ നടന്നൊരു വിവാഹം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അപ്പം ദുവാലിപ്പയുടെ ആ ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടെന്ന്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ 5 പാൻറ്റും 5 ഷർട്ടും സ്യൂട്ടും കോട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ, എനിക്ക് തോന്നുന്നു അടുത്ത മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് അഗെയിൻ ദാ 2 സാരി പിന്നെ തലേ ദിവസത്തേക്ക് 1 ചുരിദാർ. ഓക്കെ, ഇതും കുറേ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കാര്യമാണ്. എനിക്ക് ഈ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് അറിയേണ്ടത് കേട്ടോ. ഈ ഇടയ്ക്ക് ആരെങ്കിലും കല്യാണം കഴിഞ്ഞവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ എത്ര ഡ്രസ്സ്, എത്ര ജോഡി ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങിച്ചു എന്ന്. ജാസർ ഹുസൈൻ്റെ അടുത്ത മെസ്സേജ്, 3 പേർ. ഓക്കെ, 3 പേർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ തലേ ദിവസത്തേക്ക് എന്തായാലും വേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും, അല്ലെങ്കിൽ രാവിലെ ഇടാൻ അങ്ങനെയൊക്കെ ആയിട്ട്. അതെന്തായാലും അക്സെപ്റ്റബിൾ 3 പെയേഴ്സ്. 26 എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ഇല്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അടുത്തത് 2 പെയേഴ്സ് ഓഫ് ഡ്രസ്. അടുത്ത 5 പെയർ. ഓക്കെ, 4 പേർ എടുത്തു. ഓക്കെ ഫൈൻ. അടുത്ത ആളുടെ മെസ്സേജ്, റിസപ്ഷന് 1, മെഹന്തിക്ക് 1, ആഹാ ഹൽദിക്ക് 1. ഓക്കെ, ഇപ്പം തന്നെ 3 എണ്ണമായി. വെഡിങ്ങിന് 2, 5 എണ്ണം. ഓക്കെ, അതും 5 തന്നെയാണ് ടോട്ടലി കൂട്ടി വരുമ്പോഴേക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 5, 4, 3 ഇതൊക്കെയാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത്. അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്, ഷിജോ 2020 കല്യാണം കഴിഞ്ഞത്, 2 പെയർ ഓഫ് ഡ്രസ്സസ്. അടിപൊളി. പക്ഷേ എനിക്ക് പെൺകുട്ടികളും കൂടി മെസ്സേജ് അയക്കണം കേട്ടോ. ആൺകുട്ടികളുടെ മാത്രം പെയർ ഓഫ് ഡ്രസ്സസ് എനിക്ക് അറിഞ്ഞാൽ പോരാ, പെൺകുട്ടികൾക്കാണ് ചിലപ്പോൾ കൂടുതൽ വരിക. സോ ഡു ലെറ്റ് മീ നോ 5000917 മെസ്സേജ് അയക്കുക എത്ര പെയർ ഓഫ് ഡ്രസ്സസ് നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത് കേട്ടോ. അത് പറയുമ്പോഴേക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വന്നാലോ. കാർത്തികും ശ്വേതാമോഹനും പാടിയ പാട്ടാണ്, ഭയങ്കര രസമുള്ളൊരു സോങ്ങാണ്, മൈ ഫേവറേറ്റ് സോങ്.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sano 91.7 FM.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. അശ്ലമിയാണ് കൂടെയുള്ളത്. ആൻഡ് കുറച്ച് മുൻപ് ഞാൻ ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യം, ഒരു ആഡംബര കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എത്ര ജോഡി ഡ്രസ്സുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് ഇവിടെ 5 ഡ്രസ്സെന്നും 4 ഡ്രസ്സെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 26 ജോഡി ഡ്രസ്സ് എടുത്ത ഒരാൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എത്ര ജോഡി എന്ന് ചോദിക്കാനും കൂടി കാരണം. ആ ഒരു 5ഉം 4ഉം പറഞ്ഞ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ സിറാജ് ആണ് ഇപ്പം ലീഡിങ്ങിലുള്ളത്. സിറാജ് 6 പേർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 6 pairs ഓഫ് ഡ്രസ്സസ് എടുത്തു ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. അടിപൊളി. അപ്പോൾ എന്നായിരുന്നു സിറാജെ കല്യാണം? അതുകൂടി പറയൂ കേട്ടോ. സോമൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. സോമൻ പറഞ്ഞിരിക്കുന്ന 34 വർഷം മുൻപ് 2 ജോഡി മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരാളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാറിന്റെ മെസ്സേജാണ്. ഓക്കെ, നിസാർ കുറച്ച് മുൻപ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയങ്ങൾക്കൊക്കെ മുൻപാണ്. തമിഴ് FM-ൽ തമിഴ് പാട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ FM-ൽ എല്ലാം കേൾക്കാം, വെറൈറ്റി തന്നെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സൂപ്പർ, എനിക്കത് ഇഷ്ടപ്പെട്ടു.

ഈ ഒരു തമിഴ് പാട്ട് മാത്രമല്ല, ഹിന്ദി പാട്ടും കേൾക്കാം, ഒപ്പം നല്ല മലയാളം പാട്ടുകളും ഉണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ കേട്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ഫ്രണ്ട് കേട്ടോ ചങ്കാണ്, ആളുടെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു, ആകെ മൊത്തത്തിൽ അവൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം, ആളെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും റെജു മറിയം എന്ന് പറയുന്ന ആ ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടൊന്നും ഇരിക്കേണ്ടതില്ല, അതെല്ലാം ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതൊക്കെ നമ്മൾ മറന്ന് നല്ല പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ എല്ലാം സോൾവ് ആവും, അത്രേ ഉള്ളൂ. എന്തായാലും ആളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടും വരുന്നുണ്ട് നമ്മുടെ റിജോ മറിയത്തിന് വേണ്ടിയിട്ട്. ദ അനാർക്കലിയിലെ പാട്ട് തന്നെ കയ്യിലേക്ക് വെച്ചോട്ടോ. ദിസ് സോങ് ഇസ് ഫോർ യു. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചധികം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, 5 ഡ്രസ്സ് 6 ഡ്രസ്സ് ഒക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് എന്തായാലും 5 ഡ്രസ്സോ 6ഡ്രസ്സോ ആയിക്കോട്ടെ, കല്യാണം പൊടി പൊടിക്കണം അല്ലേ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, thodangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
10: Daiso, let's make every outing unforgettable.
6: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Namaskaram, njan Unni Mugundan. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.
14: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
15: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ആ ജിയോന്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഗുഡ് മോർണിംഗ്. അതിനോടൊപ്പം തന്നെ മുബഷീറയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സോറി മുബഷീറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആൻഡ് അമീൻ കുറച്ചധികം പാട്ടുകളൊന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇളയരാജ സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു സോങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പാട്ടുകളും നമ്മുടെ ഫേവറേറ്റ് ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഓരോന്ന് ഓരോന്ന് എനിക്ക് പ്ലേ ചെയ്യണമെന്ന് ഒരുപാട് നേരമായി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പാട്ടാണെങ്കിലും ശരി തന്നെ നേരെ തിരിച്ച് നമുക്ക് ഇളയരാജ സാറിന്റെ മലയാളം പാട്ടുകൾ എടുത്ത് നോക്കുന്ന സമയത്ത്

അച്യുവിന്റെ അമ്മയിൽ ഈ ഒരു പാട്ടും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്തായാലും ഈ സോങ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ ചീനിക്കം സോങ്ങും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും, ബിക്കോസ് ദ ലെജൻഡറി മ്യൂസിക് ഡിറക്ടറിന്റെ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് എന്തായാലും പ്ലേ ചെയ്യാതിരിക്കോ, ഒരിക്കലും ഇല്ല. നമുക്ക് നേരെ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അക്കോർഡിംഗ് ടു യു ഇന്ത്യയിൽ തന്നെ ഒരു ചായ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടീസ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ഒരു ചായ ഗ്ലോബലി ഇടം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ചായയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ചായനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് യു ഷുഡ് ടെൽ മീ, ഏത് ചായയായിരിക്കും ഗ്ലോബലി ആദ്യം ഇങ്ങനെ എന്താ പറയുക, ഫസ്റ്റ് ടോട്ടൽ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്കിങ്ങിൽ ആദ്യം നിൽക്കുന്ന ഒരു ഇന്ത്യൻ ടീ ഏതായിരിക്കും? വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ഇപ്പൊ തന്നെ അയച്ചോളൂ 5000917 ഞാൻ ചോദിക്കുന്ന ചായയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗ്ലോബലി ആദ്യം നിൽക്കുന്ന ചായ ഏതാണെന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹോം ഡെലിവറി.

ഇവിടെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഒരുപാട് പേര് കട്ടൻ ചായനെ കുറിച്ച് പറയുന്നുണ്ട്. യെസ്, വെൽക്കം ബാക്ക്. നല്ല കട്ടൻ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞാൻ, അഷ്ടമിയാണ് കേട്ടോ. ഹോം ഡെലിവറിയുടെ സമയമാണ്. അതിനിടയിൽ ലാസ്റ്റ് മൂവി കണ്ടാ? ഇന്നലെ കണ്ടു, സൂപ്പർ. അമീൻ, എൻ്റെ പൊന്നമീനെ, ഞാനത് കാണാതെ ഇരിക്കുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണണം, ഇന്നോ നാളെയൊക്കെ ആയിട്ട് കാണണം. എന്തായാലും ഞാൻ കണ്ടിരിക്കും, വെറുതെ സങ്കടപ്പെടുത്താനായിട്ട് വരും. അതിനിടയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ പറയുന്നേ, ഞാൻ കുറച്ച് മുൻപ് കുറച്ചധികം ചായകളെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ചായ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. അഫ്കോഴ്സ് ഇന്ത്യൻ ചായയിലാണ് ഒരു ചായ അങ്ങനെ വേൾഡിലെ ബെസ്റ്റ് ആയിട്ട് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ട് ജോബിൻ്റെ ഒക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓ സുബേർ, ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഡാർജിലിംഗ് ടീ ആ ലിസ്റ്റിലൊക്കെ ഉണ്ട്, പക്ഷേ ഡാർജിലിംഗ് ടീ അല്ല കേട്ടോ നമ്പർ വൺ. ബ്ലാക്ക് ടീ എന്ന് പറയുന്നത്, ബ്ലാക്ക് ടീ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കറക്റ്റായിട്ടുള്ള ഒരു ഒരു പേര് വേണം. ബാക്കി മിക്ക ആൾക്കാരും അയച്ചിരിക്കുന്നതൊക്കെ റൈറ്റ് ആൻസറാണ്. ഞാൻ അതെന്താണ് റൈറ്റ് ആൻസർ എന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ചായ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതിപ്പം ചായ ഷുഗർ കുറവാണെങ്കിലും ശരി തന്നെ, കൂടുതലാണെങ്കിലും ശരി തന്നെ, പാലൊഴിച്ചിട്ടാണെങ്കിലും ഒഴിക്കാണ്ടാണെങ്കിലും ഒക്കെ തന്നെ, നമുക്ക് കട്ടനാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ തന്നെ പലരും പല രീതിയിലായിരിക്കും. അതിൽ ഇഞ്ചി ഇടുന്നവരുണ്ടാവാം, നല്ലപോലെ ഏലക്കാപ്പൊടി ഇടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഷുഗറിന് പകരം ശർക്കര ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ വന്ന് വന്ന്. അതിൽ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഉപ്പിട്ടിട്ടുള്ള ചായ വരെ ഉണ്ട് കേട്ടോ. ഞാനത് ആക്ച്വലി ഇങ്ങനെ എങ്ങനെ കുടിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വരെ വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. ആൻഡ് അങ്ങനെയുള്ളൊരു ഉപ്പിട്ടിട്ടുള്ള ചായ ഈ പറഞ്ഞ 100 ബെസ്റ്റ് ടീ ഇൻ ദ വേൾഡിലെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ചായയും കൂടിയാണ്. അതും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതെന്തായാലും ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അമീൻ്റെ മെസ്സേജ് ഉണ്ട്. അമീൻ അതല്ല, ഡാർജിലിംഗ് ടീ അല്ല നമ്പർ വൺ എന്ന് പറയുന്നത്. ഷിഹാബുദ്ദീൻ്റെ മെസ്സേജ് സുലൈമാനി എന്നാണ്. സുലൈമാനിയും ലിസ്റ്റിലുണ്ട്, പക്ഷേ അതിലും മുകളിൽ വേറെ ചായ ഉണ്ട്. അപ്പം ഏതാണ് ചായ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും കുറച്ച് ചീനി കം ഇട്ടിട്ട് ഒരു ചായ എടുത്താലോ. എന്തായാലും ഉസ്താദ് സുൽത്താൻ ഖാൻ ആൻഡ് ശ്രേയ പാടി ബ്യൂട്ടിഫുൾ സോങ്, ഇളയരാജ മ്യൂസിക്കിലുള്ള പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരുമാങ്ങിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are listening to

ജിഞ്ചർ ടീ, മസാല ടീ, സമോവ ടീ, അങ്ങനെ വെറൈറ്റീസ് ഒരുപാട് ഒരുപാട് ഒരുപാട് ടീ ഉണ്ട്. പക്ഷേ എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് മസാല ചായനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ടേസ്റ്റ് അറ്റ്ലസ് നടത്തിയ ഒരു സർവേയില് അങ്ങനെ മസാല ചായയാണ് ആദ്യം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് ടോപ്പ് 100 ലിസ്റ്റില്. അപ്പോ ഈ പറഞ്ഞ പോലെ വേൾഡിലെ തന്നെ ബെസ്റ്റ് ചായ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മസാല ചായ എന്ന് നല്ല സന്തോഷത്തോടുകൂടി തന്നെ പറയാം. ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആദ്യം മസാല ചായ്. ആൻഡ് അതിനോടൊപ്പം ഈ ഒരു 100 ലിസ്റ്റിൽ തന്നെ മറ്റ് പല ഇന്ത്യൻ ചായ് വെറൈറ്റീസും അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ചായ എന്ന് പറയുന്നത് അഫ്കോഴ്സ് അതിപ്പോ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഈവൻ രാത്രിയാണെങ്കിലും പാതിരാത്രിയാണെങ്കിലും തെറപ്പിയാണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടുഗെദർനെസ് ഫീൽ ചെയ്യുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്. അതിപ്പോ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഈവൻ രാത്രിയാണെങ്കിലും പാതിരാത്രിയാണെങ്കിലും തെറപ്പിയാണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടുഗെദർനെസ് ഫീൽ

കുറേ ഹേർബ്സും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ ചായകളിൽ ആദ്യം ഈ പറഞ്ഞ പോലെ മസാല ചായയാണ് ഗ്ലോബലി ഫസ്റ്റ് നിൽക്കുന്നത്. ഇനി സിക്സ് പൊസിഷനിൽ ഡാർജിലിംഗ് ടീ ആണ് കേട്ടോ. ഇനി 13th പൊസിഷനിൽ ആസാം ചായയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മോനെ 39th നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സുലൈമാനിയാണ് കേട്ടോ. കേരള സ്പെഷ്യൽ സുലൈമാനിയാണ് 39th പൊസിഷൻ. അത് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിന്റെ കംഗ്ര ടീ ആണ് 41 പൊസിഷനിൽ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് 43rd പൊസിഷനിൽ നൂർ ചായ് എന്ന് പറഞ്ഞിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചായയും ഇടം പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു ഇത്രയധികം വെറൈറ്റീസ് ഓഫ് ചായ് തന്നെ സദ്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നേ. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ മസാല ചായയും സുലൈമാനിയും സമൂവർ ടീയും ഒക്കെ തന്നെ പറയുന്ന അല്ലാതെ എത്ര എത്ര എത്ര വെറൈറ്റീസ് ആണ്. നമുക്ക് അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാം. പക്ഷെ അതിനിടയിൽ മസാല ചായ ഇഷ്ടമുള്ള ആൾക്കാർ എവിടെയാണ് ഖത്തറിലെ ബെസ്റ്റ് മസാല ചായ എന്നൊന്ന് പറഞ്ഞു തരണേ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ചായ കുടിക്കാൻ. പക്ഷെ എവിടെ പോയി കുടിക്കണം എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എന്തോ എൻ്റെ അടുത്ത് സമൂവർ ടീ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ സ്ഥലങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ മസാല ചായക്കൊരു ഒരു പ്രോപ്പർ സ്ഥലം വേണമല്ലോ. അത് കുറച്ച് എനിക്കൊന്ന് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഫീൽ ചെയ്യാറുണ്ട്. എനിവേ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ 5000997 അഷ്ടമിയാണ് കൂടെയുള്ളത്. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
3: You're listening to Radio Suno 91.7.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചായനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വെറൈറ്റീസ് ആണുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഇൻ ഡെപ്ത്തിലേക്ക് പോയാലോ. യെസ്, വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ അശ്വിയാണ് കൂടെയുള്ളത്. മസാല ചായ അങ്ങനെ ഇടം പിടിച്ചിരിക്കുകയാണ് ഗ്ലോബലി ഏറ്റവും ബെസ്റ്റ് ചായ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമുക്ക് ആസാം ടീനെ കുറിച്ചും ഡാർജിലിംഗ് ടീനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. സോ ആദ്യം തന്നെ ഞാൻ ആസാം ടീനെ കുറിച്ച് പറയുകയാണെ, കുറച്ച് സ്ട്രോങ് ആയിരിക്കും അത്. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ മിൽക്കിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുന്ന ഒരു ടീ തന്നെയാണ് ഈ പറഞ്ഞ ആസാം ടീ എന്ന് പറയുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിന്റെ സ്വന്തം ഡാർജിലിംഗ് ടീ, ഈ ഒരു പട്ടികയിൽ തന്നെ ആറാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഡാർജിലിംഗ് ടീ. അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു നല്ല ഫ്ലോറൽ അരോമയുള്ള ഒരു കൈൻഡ് ഓഫ് ചായ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോൺ ആസ് ദ ഷാംപെയിൻ ഓഫ് ടീസ് എന്നും കൂടി പറയപ്പെടും കേട്ടോ. വിതൗട്ട് മിൽക്ക് ആണ് എപ്പോഴും കുടിക്കാറുള്ളത്. ഇനി അടുത്തത് വെസ്റ്റ് ബംഗാളിന്റെ തന്നെ ദുവാർസ് ടീ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് കുറച്ചുകൂടി സ്മൂത്ത് ആണ്, കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. അങ്ങനത്തെ ഒരു ഒരു ടീ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിൽ ബ്ലെൻഡ് ആയി പോകുന്നൊരു സംഭവമാണിത്. ഇനി അടുത്തത് തമിഴ്നാടുവിന്റെ സ്വന്തം നീൽഗിരി ടീ. നീൽഗിരി ടീ എനിക്കൊന്ന് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. നല്ല ഫ്രാഗ്രൻ്റ് ആണ് അതിന്. അതിനോടൊപ്പം തന്നെ ഒരു അരോമാറ്റിക് ഫീൽ ഉള്ളത് കൊണ്ട് അതിങ്ങനെ കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. കൂടുതലും ഐസ് ടീയിലൊക്കെ തന്നെയാണ് അത് ബ്ലെൻഡായി പോകുന്നത്. ഊട്ടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു നീൽഗിരി ടീ എന്ന് പറയുന്നത്. ഇനി സിക്കിമിൻ്റെ ടെമി ടീ. ഓക്കെ, ഈ ടെമി ടീ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫ്ലോറൽ നോട്ട് വരുന്ന ഒരു സംഭവമാണ്. ഒരു പ്രീമിയം ടീ ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ഇത്. ഇനി നമ്മളുടെ സ്വന്തം മൂന്നാർ ടീ, അങ്ങനെ ഒരു വെറൈറ്റി കൂടിയുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെയും മൂന്നാർ ടീ എന്ന് പറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു ലീഫിൽ നിന്നും എടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം അതിന് അങ്ങനൊരു അരോമാറ്റിക് ഫ്ലേവറുള്ള ഒരു ചായക്കാണ് ഈ മൂന്നാർ ടീ എന്ന് പറയുന്നത്. അത് ബ്ലാക്ക് ടീ ആയിട്ട് നമ്മുടെ സുലൈമാനിക്കും യൂസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ടും യൂസ് ചെയ്യുന്നതിനാണ് അടുത്തൊരു വെറൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് എഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കട്ടൻ ചായ ആണെങ്കിൽ അല്ലെങ്കിൽ സുലൈമാനി ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു ടോപ്പ് 100 ബെസ്റ്റ് ടീ ഓഫ് ദ വേൾഡ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളൊരു ടീ ആണ് സുലൈമാനി എന്ന് പറയുന്നത്. ഇനി കർണാടകയുടെ ഒരു കൈൻഡ് ഓഫ് ടീ ആണ് ചിക്മംഗലൂർ ടീ എന്ന് പറയുന്നത്. അതും ഒരു മൈൽഡ് ഫ്ലേവറുള്ള ഒരു സംഭവമാണ്. ഇനി അതുപോലെ തന്നെ കാശ്മീർ കാവയുണ്ട്, അതുപോലെ നൂർ ചായ ഉണ്ട്. നൂർ ചായ ഒരു പിങ്ക് ടീ ആണ്, കുറച്ചും കൂടി ഒരു സോൾട്ടി ഫ്ലേവറുള്ള ചായ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഇല്ല. പക്ഷേ ഈ നൂർ ചായ് ഇതേ 100 ബെസ്റ്റ് ചായ ഓഫ് ദ വേൾഡിൽ 43rd സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ചായയാണ് കേട്ടോ. അതിന് ആ സോൾട്ടി ഫ്ലേവർ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഡിഫറെൻറ്റ് രീതിയിൽ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു ചായ തന്നെയാണ് അത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേൾഡിൽ തന്നെ നമ്പർ 1 നിൽക്കുന്ന ചായ്, ഗുജറാത്തിൻ്റെ സ്വന്തം മസാല ചായ്. കുറച്ച് ജിഞ്ചർ, അതുപോലെ തന്നെ നല്ല രീതിയിൽ കാഡമൻ, സിനമൻ, ക്ലവ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചായയാണ്. ഭയങ്കര സ്പൈസ് കൂടിയ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ഫ്ലേവറായിട്ടുള്ള ഒരു ചായയാണ് മസാല ചായ എന്ന് പറയുന്നത്. എല്ലാം ഈ പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പു, സാധനങ്ങൾ എല്ലാം ഇട്ടിട്ടുള്ളൊരു ചായ. അത് ചിലപ്പോൾ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. പക്ഷേ അതാണ് വേൾഡിലെ നമ്പർ 1. ഇനിയും ഒരുപാട് ചായയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഒരു രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. കുറച്ച് മുൻപ് എന്നോട് ഒരാൾ ഒരു സോങ് ചോദിച്ച് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് അവർ ഓൺ ദൃശ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കല്യാണ തേൻ നിലയിലേക്ക് പോയി തിരിച്ചു വരാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്ന രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആക്ഷൻ
4: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar.
7: And
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഞാൻ ജയസൂര്യ.
10: You are listening to Radio Sino 91.

അങ്ങനെ മസാല ചായയും അതുപോലെ നൂർ ഷായും കാശ്മീരി കാവയും ഒക്കെ തന്നെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് ഹോം ഡെലിവറിയാണ്. അശ്വിയാണ് കൂടെയുള്ളത്. വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇന്ത്യൻ വെറൈറ്റീസ് ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാരാഷ്ട്രയുടെ സ്വന്തം കട്ടിംഗ് ചായ്, അതിപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ ബോംബെ കട്ടിംഗ് ചായ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുറച്ചും കൂടി സ്മോൾ പോർഷനിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്, ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ കട്ടിംഗ് ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു കട്ടിംഗ് ചായ ചോദിച്ചപ്പോണ്ടല്ലോ, എനിക്ക് കരക്ക് തന്നപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് ചെറുതായിട്ട് പിടഞ്ഞു. അയ്യോ കരക്കോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ട ഒരവസ്ഥ എത്തി. അതുപോലെ രാജസ്ഥാൻ്റെ സ്വന്തം അദ്രക് ചായ്, അത് നല്ലപോലെ ഇഞ്ചി ഇട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഞ്ചിയുടെ ഫ്ലേവർ ചായയിൽ വരുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഒരു കൈൻഡ് ഓഫ് സ്പാർക്ക് തരും, അല്ലെങ്കിൽ ഒരു ഭയങ്കര രസമായിരിക്കും, നമുക്കൊരു ഒരു കിക്ക് തരും നമുക്ക് ആ ചായ കുടിക്കുമ്പോൾ തന്നെ. ഇനി അതുപോലെ മറ്റൊരു സംഭവമാണ് നമ്മുടെ പഞ്ചാബിൻ്റെ ഗുർചായ്. ഗുർചായ് എന്ന് പറയുന്നത്, ഈ ഗുർ എന്നവർ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇതിനെയാണ്, നമ്മുടെ ജാഗിരി അല്ലെങ്കിൽ ശർക്കര. അപ്പോൾ ഈ ശർക്കര ഇട്ടിട്ടുണ്ടാക്കുന്നതിനാണ് ഈ ഗുർചായ് എന്ന് പറയുന്നത്. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം സുലൈമാനി, നല്ലപോലെ ലെമൺ ഇട്ടിട്ടാണെങ്കിലും മിൻറ്റ് ഇട്ടിട്ടാണെങ്കിലും ഏതൊരു രീതിയിലും നമുക്കതിനെ റിഫ്രഷിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സുലൈമാനി എന്ന് പറയുന്നത്. ഇനി തമിഴ്നാടിൻ്റെ സ്വന്തം മീറ്റർ ചായ്. ഈ മീറ്റർ ചായ എന്ന് പറയുന്നതും എഗെയിൻ ഭയങ്കര രസമായിട്ട് അടിച്ചെടുക്കുന്ന ഒരു ചായനെയാണ് ഇവർ ഈ മീറ്റർ ചായ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വേറെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു ടോട്ടലി നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കിയുള്ള ഇന്ത്യൻ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ചായ ഏതാണെന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള നല്ല മാമ്പഴത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചാലോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, വേൾഡിലെ തന്നെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയാണ്. അശ്വിയാണ് കൂടെയുള്ളത്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

ഡെലിവറി കിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെഡോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എല്ലാവരും ഇപ്പോൾ മാംഗോ വെച്ച് പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ്. ഇന്നലെ പോലും ഞാനും ഒരു മാംഗോ മലായി എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എനിവേ, ഈ മാംഗോസ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ഓഫ് മാംഗോസ് ഉണ്ടല്ലോ. അതിപ്പം ഒരു ട്രോപ്പിക്കൽ ഡെസേർട്ട് മുതൽ ഒരു സമ്മർ ട്രീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സംഭവങ്ങളും മാംഗോസ് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട്. അതിൽ യുണീക്ക് ഫ്ലേവർ ആയിരിക്കും ഓരോന്നിനും. ചിലതിന് കുറച്ചൊരു പുളിപ്പുണ്ടാവും, ചിലത് ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയിരിക്കാം, ചിലത് അല്ല, ഈ പറഞ്ഞ പോലെ സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലായിരിക്കാം. അപ്പം ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏത് മാംഗോ ആണ് ഏറ്റവും ബെസ്റ്റ്, അതായത് ഇപ്പം മാംഗോ ഷേക്കിന് ഏതാണ് നല്ലത്, നല്ല സ്വീറ്റ് കൂടിയ മാംഗോ ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കരാബോ മാംഗോ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് മാംഗോ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, കരാബോ, അതിൻ്റെ സ്പെല്ലിങ് CARABAO എന്നാണേ. അപ്പം ഇതാണ് ഏറ്റവും സ്വീറ്റസ്റ്റ്. സോ ഇത് ബേസിക്കലി ഒരു ഫിലിപ്പീൻ നേറ്റീവ് ആയിട്ടുള്ള മാംഗോ ആണ്. കുറച്ച് ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ് അതിൽ, അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്വീറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റസ്റ്റ് മാംഗോ വെറൈറ്റീസിൽ ഒന്നാണിത്. പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും സ്വീറ്റ് ആയിട്ട് തോന്നാറുള്ള, നമുക്ക് ഏറ്റവും അടുത്ത് ലഭ്യമായിട്ടുള്ള മാംഗോസിൽ ഒന്നാണ് അൽഫോൺസോ മാംഗോ അല്ലേ. അപ്പോൾ ആ ഒരു മാംഗോ ഈ പറഞ്ഞ പോലെ ഒരു ക്രീമി ടെക്സ്ചറിനും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്നെസ്സിനും പേര് കേട്ടിട്ടുള്ള മാംഗോ ആണ്. അതുപോലെ അടുത്തതാണ് ദശരി എന്ന് പറയുന്ന മാംഗോ. അതിനോടൊപ്പം പിന്നെ നമ്മുടെ ചൗൻസ എന്ന് പറയുന്ന മാംഗോ, അതും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള മാംഗോ ആണ്. പിന്നെ അതൌൽഫോ മാംഗോ, ഒരു മെക്സിക്കൻ വെറൈറ്റിയാണത്. ഇതൊക്കെയാണ് ഏറ്റവും നല്ല ടെക്സ്ചറും അരോമയും എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വീറ്റ്നെസ് കൂടിയിട്ടുള്ള മാംഗോ വെറൈറ്റീസിൽ കുറച്ചധികം മാംഗോസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും നല്ലപോലെ നമുക്ക് ഡെസേർട്സ് ഉണ്ടാക്കാൻ പറ്റാറുള്ളത്. അപ്പം ഈ മാംഗോ വെറൈറ്റീസ് മാക്സിമം ഡെസേർട്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തായാലും മാംഗോയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവില മാങ്ങ ഒരു അടിപൊളി പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ കാളിദാസ്
4: ജയറാം.
0: റേഡിയോ സുനോ 90

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അശ്രവിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ നമുക്കൊരു ചെറിയ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് പോയാലോ? ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷക്ഷുക്ക റെസിപ്പി. എനിക്കൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ എന്നാൽ പോലും ചില ബാച്ചിലേഴ്സിനൊക്കെ ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ VMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ഈ പറഞ്ഞ കുക്ക് ചെയ്യാൻ അധികം അറിയില്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ സമയമെടുക്കും, കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കയ്യിലില്ല, എങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പോയി കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ BMR. അടിപൊളിയായിട്ട് ബിരിയാണി ആണെങ്കിലും എല്ലാ സംഭവവും BMR-ൽ ഉണ്ട്, നമ്മുടെ ബർവ വില്ലേജിലാണ്. അതെല്ലാം വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷക്ഷുക്ക എന്ന് പറയുന്നത്. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിന്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടി പോകുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അത് വീട്ടിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ നല്ലപോലെ പ്യൂരയാക്കി എടുക്കുക. പ്യൂരയാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ. ആ ഒരു ബേസ് സെറ്റ് ആകുമ്പോഴേക്കും തന്നെ അതിലേക്ക് സിമ്പിളായിട്ട് കുറച്ച് ഒരു രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട പൊട്ടിച്ച് അതേപോലെ ഒഴിക്കുക. അതിനെ ഇളക്കാൻ നിൽക്കരുത്, അങ്ങനെയേ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പക്ഷെ അതിനിടയിൽ ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇനിയിപ്പോൾ എരിവ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ ഈവൻ നോർമൽ ചില്ലി പൗഡറോ ഒക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ എൻഹാൻസ് ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു കേരള സ്റ്റൈലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുത്തോന്നേ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തോന്നേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എല്ലാ ഈ പറഞ്ഞ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയും പോകുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
0: അപ്പോൾ ബിരിയാണി മഖാനിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ മറക്കണ്ട. BMR നമ്മുടെ ബർവ വില്ലേജിലാണ്. ഇപ്പം ആ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലഞ്ചിന് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നേരെ വിട്ടോളൂ നമ്മുടെ ബർവ വില്ലേജിലേക്ക്. ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. പോയിട്ട് ഇനി നേരെ ഒരു ഗെയിമൊക്കെ ആയിട്ട് ഈവനിങ് വീണ്ടും കേട്ട് കൂട്ടും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.

0: ഞാൻ നിങ്ങളുടെ മിയ.
1: You're listening to
0: റേഡിയോ സുനോ 91.7.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഇത് കോട്ടയമാ, കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
2: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
4: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
2: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.

0: Qatar's favorite radio station.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് June 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
3: I'm coming to save മലയാളം സിനിമ.
6: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഏറ്റവും വലിയ ജിമ്മായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
1: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി വാഷപ്പാണ്. സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നൊരു തമിഴ് സിനിമാ വിശേഷം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. നമ്മളുടെ ഐശ്വര്യ, മലയാളത്തിൽ മായാനദിയിലൊക്കെ നായികയായിരുന്ന ഐശ്വര്യലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി അഭിനയിച്ച ഒരു തമിഴ് മൂവിയായിരുന്നു ഗാട്ട ഗുസ്തി. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്, കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടോളൂട്ടെ. നല്ലൊരു സിനിമയാണ്. അപ്പൊ ഗാട്ട ഗുസ്തിയെ കുറിച്ച് പറയാനുള്ള കാരണം, ആ സിനിമയുടെ സെക്കൻഡ് വരാൻ പോവാണ്, ഗാട്ട ഗുസ്തി 2 വരുന്നു. വിഷ്ണു വിശാലാണ് നായകൻ. വിഷ്ണുവും അതോടൊപ്പം തന്നെ ഐശ്വര്യലക്ഷ്മിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഗാട്ട ഗുസ്തി. അപ്പോ ഗാട്ട ഗുസ്തി 2 ടീസർ വന്നിട്ടുണ്ട് കേട്ടോ. വീര എന്ന കഥാപാത്രത്തിന്റെയും കീർത്തി എന്ന കഥാപാത്രത്തിന്റെയും അവരുടെ മകളുടെയും ഇടയിൽ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു തകർപ്പൻ പെർഫോമൻസ് ആ സിനിമയുടെ ഒരു വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു. ആദ്യ പാർട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയായിരിക്കും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലും ഉണ്ടാവുക. അപ്പോൾ ഗാട്ട ഗുസ്തി 2 അടിപൊളിയായിട്ട് വരട്ടെ. ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് സിനിമ എത്താനായിട്ട് പോകുന്നത്. ഇപ്പൊ എന്നാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. വിഷ്ണു വിശാലിന്റെ കുള്ളനരി കൂട്ടം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവി ഉണ്ട്. ആ സിനിമയിൽ ഒരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കാർത്തിക്കും ഷിൻമയും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മാറ്റിനി മാഷ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നലെ നമ്മൾ മണിരത്നം സിനിമകളെ കുറിച്ചും സിനിമകളുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ പോയ സമയത്താണ് ഞാൻ വായിച്ച ഒരു കാര്യമാണ് കേട്ടോ, മണിരത്നം സിനിമകളിലെ കണ്ണാടികൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാനത് നോക്കി പോകുന്ന സമയത്ത് ഒരുപാട് സീനുകൾ മണിരത്നം സിനിമകളിലെ കണ്ണാടി സീനുകൾക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇരുവർ മൂവിയാണ്. ഇരുവർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരമായിട്ടുള്ള കണ്ണാടി വിഷ്വൽസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഓക്കെ കൺമണി ആണെങ്കിലും റോജ ആണെങ്കിലും രാവൺ മൂവി, കാറ്റുവെള്ളിയുടെ അലൈപായുധേ, അങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു മിറർ ഷോട്ടിന്റെ കാര്യത്തിൽ. ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമുക്കൊരു മണിരത്നം സിനിമയിലെ പാട്ടിലേക്ക് തന്നെ പോകാം. കാറ്റുവെള്ളിയുടെ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
3: റേഡിയോ
2: സുനോ 91.7.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഈ മാസം ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റ്നി മാഷപ്പ്, ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. രാം ശരൺ നായകനാകുന്ന ഒരു തെലുഗു മൂവി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നസ്ലിൻ നായകനാകുന്ന മോളിവുഡ് ടൈംസ്, ആ സിനിമ നമ്മൾ കാണാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ സിനിമയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ നായക്, അഭിനവ് സുന്ദർ നായകിന്റെ സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത്. ജൂൺ 5 തിയേറ്ററുകളിലേക്ക് ആ ചിത്രം എത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തമിഴ് സിനിമ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടനും ഉർവശിയും കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഒരു ട്രെയിലറൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു സിനിമയാണ്. ഒരു മോഹിനിയാട്ടം സ്റ്റൈൽ ആണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സിനിമയായിട്ടാണ് പരിമളം എനിക്ക് തോന്നിയത് കേട്ടോ. ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ മിഷ്കിൻ, സംവിധായകൻ മിഷ്കിനും യോഗി ബാബുവും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രസകരമായ ഒരു സിനിമ തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Crisis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
6: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
7: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
6: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 തീയതി മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
5: I'm coming to save Malayalam cinema.
8: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
2: This is
9: Matine Masha,
2: only on
1: Radio Suno 91.7 FM.
9: Matine Masha.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആദ്യ ശമ്പളം എത്രയെന്നറിയാമോ? ഇത് കണ്ട സമയത്താണ് ഞാനിത് വായിച്ചു നോക്കിയത് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈൻ കണ്ട സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആദ്യ ശമ്പളം എത്രയെന്നറിയാമോ? ഇത് കണ്ട സമയത്താണ് ഞാനിത് വായിച്ചു നോക്കിയത് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈൻ

അന്ന് ബംഗളൂരുവിലെ റൂട്ട് നമ്പർ 10A ബസ്സിലെ കണ്ടക്ടറായിരുന്നു അദ്ദേഹം. ഈ പഴയ രേഖ വെറും ഒരു തിരിച്ചറിയൽ കാർഡല്ലെന്നും കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഒക്കെ ഒരാൾക്ക് എത്രത്തോളം ഉയരങ്ങളിലേക്ക് വളരാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണെന്നാണ് നല്ല നല്ല കമന്റുകൾ വരുന്നത് കേട്ടോ. രജനീകാന്തിന്റെ തുടക്ക സമയത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാനായിട്ട് ചേരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിനയ ശൈലിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വേഗതയും ഒക്കെ പ്രശസ്ത സംവിധായകനായ കെ ബാലചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ നിന്ന് കഥ മാറുകയാണെന്ന് പറയേണ്ടി വരും. 1975 റിലീസായ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെ ബാലചന്ദ്രൻ അദ്ദേഹത്തെ സിനിമയിലേക്ക് അവതരിപ്പിക്കുന്നു. അതോടുകൂടി ശിവാജി റാവു ഗേക്കവാദ് എന്ന പേര് മാറുന്നു. രജനീകാന്ത് എന്ന പേരിൽ പുതിയൊരു ചരിത്രം അവിടെ എഴുതി തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ചരിത്ര തുടക്കം ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മാറ്റിനിയുടെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡോക്ടർ ഓണേ Naseem Surgical and Medical Center.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിതി ആലി, ഒഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ഐ. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ടും തുള്ളി മരുന്നും കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക. കൂടാതെ തുള്ളി മരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
2: Naseem Surgical and Medical Center. Appointmentukal kai vilikku 444-111-1133.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഗുഡ് ആഫ്റ്റർനൂൺ. മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ജൂൺ 3 ബുധനാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂടെ ആ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 കഴിഞ്ഞ 3:53. ഇന്നതാ ഏറ്റവും പുതിയ റിലീസുകളെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. മാത്രമല്ല കുറച്ചധികം ടിക്കറ്റുകൾ ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട്. അപ്പം ആ ടിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ലക്കി വിന്നേഴ്സിനെ കണ്ടുപിടിക്കണം. ചോദ്യമായിട്ട് ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ മാറ്റിനി മാഷപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ ദാ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജ്. ഗുഡ് മോർണിംഗോ? അത് നേരത്തെ വന്ന മെസ്സേജാണെന്ന് തോന്നുന്നു. അനീഷ് ബ്രോ, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയി കേട്ടോ. അപ്പോൾ എന്തായാലും ആഫ്റ്റർനൂൺ വിഷസൊക്കെ ഇങ്ങ് പോകുന്നോട്ടെ. 5000917 നിങ്ങളുടെ ഗുഡ് ആഫ്റ്റർനൂൺ വിഷസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിഷസ് മാത്രമല്ല, നമുക്കൊരുപാട് വിശേഷങ്ങൾ, സ്പെഷ്യലി സിനിമാ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മാറ്റിനി മാഷപ്പ്. This is Qatar's happiness frequency 91.7 FM. Get a gate. Khootu gudam.

0: this.
1: Video Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
6: Relax and recharge with 917 evening.
5: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
7: Joy Alukkas 917 evenings
4: presented by Joy Alukkas, world's favorite jeweler.
3: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Qatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
12: Daiso, let's make every outing unforgettable.
4: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is
14: Matine Marsha.
2: Only on
1: Radio Suno 91.7 FM.
6: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar,
4: and
16: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

വെൽക്കം ബാക്ക് വാൻസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇതാ ഇങ്ങനെ പറഞ്ഞു പോവാനായിട്ട് ഞാൻ തുടക്കം കുറയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് അതിന് മുന്നേ ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഗെയിമിലോട്ട് കടക്കാം. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ. And yes, game time ലേക്ക് പോകുമ്പോൾ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് എന്ന് ഒരിക്കൽ കൂടി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാലോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നസ്ലിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങുകയായിരുന്നു. ലാസ്റ്റ് ഈവനിങ് ഇഫ് ഐ എം നോട്ട് റോങ് ഞാൻ ചോദിച്ചത് എത്രയായിരുന്നു നസ്ലിൻ അഭിനയിച്ച ടോട്ടൽ നമ്പർ ഓഫ് മൂവീസ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഡെബ്യൂ മൂവി ഏതാണെന്ന് നോക്കിയാലോ? സോ നസ്ലിൻ അഭിനയിച്ചിരിക്കുന്ന ഡെബ്യൂ മൂവി ഏതാണ്, ഏത് വർഷമാണെന്ന് കൂടെ പറഞ്ഞാൽ കുറച്ച് ആഡ് ഓൺ ഒന്ന് രണ്ട് സ്റ്റാറുകൾ ഞാൻ അധികം തരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ദാ മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. വിച്ച് വാസ് ദ ഡെബ്യൂ മൂവി, നമ്മുടെ നസ്ലിൻ അഭിനയിച്ച ആ ഒരു ഡെബ്യൂ മൂവി ഏതാണ്, ആദ്യ ചിത്രം? 5000097 മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനാസിനെ കാത്തിരിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. ആൻഡ് ഹിയർ വി ഗോ ടു എ ബ്യൂട്ടിഫുൾ സോങ്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി. മോർണിംഗ് സവാരി,
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
10: Just feel like you're home.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: റേഡിയോ സനം, റേഡിയോ സനം 91.7 FM, Qatar's favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is Matine Masha.
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഞാനൊരു പക്ഷേ ഇന്ന് ചോദിച്ച ചോദ്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ പ്രതീക്ഷകൾക്ക് തന്നെ അപ്പുറമായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ പ്രേമലു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമലു ഒന്നും അല്ല, 2019 തന്നെ നമ്മുടെ നസ്ലിൻ ആദ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മുബാഷിറാണ് പ്രേമലു ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ, മാറ്റിനി മാഷപ്പിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വലിയ ഈ ഒരു സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൽ ലക്കി വിനേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ബോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഒരുപാട് പേര് തന്നെ ഇവിടെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. മെൽവിൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ആ ചിത്രത്തിൽ നസ്ലിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ ഇനി ഞാൻ ആ ഒരു ക്ലൂ തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ആൻഡ് ദെൻ ഐ കെൻ ഗിവ് യു വൺ മോർ ചാൻസ്. പെട്ടത് ഒന്ന് ഫോൺ എടുത്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിരുന്ന് കാണാനുള്ള ആ ഒരു വൈബ് മനസ്സിലിപ്പോൾ ഇതാ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. നസ്ലിൻ്റെ ആദ്യത്തെ ഡെബ്യൂ മൂവി ഏതാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. വിനീത് മോഹൻ റൈറ്റ് ആൻസർ അല്ലല്ലോ. വരനെ ആവശ്യമുണ്ട് അതാണോ സിനിമയും ചോദിക്കുന്നുണ്ട്. വിനീത് ബ്രോ തെറ്റിപ്പോയി, അതല്ല ഉത്തരം. ഇഫ്തിയാറുദ്ദീൻ റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. ആസ് എ നായകൻ ഒബ്വിയസ്ലി ഡെബ്യൂ ചെയ്ത് എത്തുക എന്ന് പറയുമ്പോൾ നായകനായിട്ട് തന്നെ എത്തിയ സിനിമ ഇഫ്തിഹാറുദ്ദീൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം റൈറ്റ് തന്നെയാണ്. അതല്ലാണ്ട് ധനീഷ് റൈറ്റ് ആൻസർ പറയുന്നു. സജീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യ റൈറ്റ് ആൻസർ ആണ്. അമിത് റൈറ്റ് ആൻസർ. റഫീഖ് റൈറ്റ് ആൻസർ പറയുന്നു. അരുൺ എസ് എന്ന അക്കൗണ്ടിൽ നിന്നും യെസ് റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിന്നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ലക്കി വിന്നേഴ്സിനെ ഞാൻ തിരഞ്ഞെടുക്കാനായിട്ട് ദേ ഇങ്ങനെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നസ്ലിൻ്റെ ആദ്യത്തെ ഡെബ്യൂ മൂവി ഏതാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ രണ്ടാമതൊരു ക്ലൂ പറഞ്ഞിരുന്നത് മെൽവിൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഈ ചിത്രത്തിൽ നസ്ലിൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2024 ഒരുപാട് പേര് 24-23 പുറകെയൊക്കെ പോകുന്നുണ്ട്. 2019 തന്നെ നസ്ലിൻ ആദ്യ ചിത്രം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് വരനെ ആവശ്യമുണ്ട്, ഇറ്റ് ഇസ് നോട്ട് പ്രേമലു. ബാക്കി മനസ്സിലുള്ള ആ ഒരു ചിത്രം ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് റിസർച്ച് ചെയ്ത് പെട്ടെന്ന് സെർച്ച് ചെയ്തൊക്കെ അയക്കണം എന്നുള്ളവർ അയക്കൂ. റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിന്നേഴ്സിനെ കാത്ത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റിംഗ്.

എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അബ്ബാസ് ആണോ? അബ്ബാസ് ചേറ്റുവ പറയുന്നു, പോക്രി രാജ എന്ന മൂവിയിൽ നസ്ലിനുണ്ട്, ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ബാസ് ബ്രോ, ആ ഒരു അറിവിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് എ ന്യൂ ന്യൂസ്. അപ്പം അത് തീർച്ചയായിട്ടും തന്നെ അങ്ങനെ നസ്ലിൻ്റെ ആ ഒരു എന്താണ് ഡെബ്യൂ സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നായകനായിട്ട് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മെയിൻ ക്യാരക്ടർ റോളിലേക്ക് എത്തിയിരിക്കുന്ന സിനിമ ഏതായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. 2019 എന്നുള്ള വർഷം തന്നെയാണ്, പക്ഷെ ഞാൻ ക്യാരക്ടർ നെയിം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെൽവിൻ എന്ന ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബിയോണ്ട് ഡൗട്ട് ഓബ്വിയസ്ലി അത് 2019 ഇറങ്ങിയ യെസ് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമ തന്നെയാണ്. ഒരുപാട് പേര് തന്നെ അയം കാതലൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എബിൻ രാജ്, പ്രേമലു, എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് നസ്ലിൻ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന സിനിമകൾ. പക്ഷേ രജിസ്റ്ററൊക്കെ ആവുന്നതിന് മുന്നേ അശാൻ അഭിനയം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2019 തന്നെ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെയാണ് നസ്ലിൻ ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അതിനു മുന്നേ തന്നെ ഇപ്പോൾ അബ്ബാസ് ബ്രോ പറഞ്ഞ പോലെ സിനിമകളിലെ ചെറിയ ചെറിയ റോൾസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. ആൻഡ് ഒബ്വിയസ്ലി അതൊന്നും അക്കൗണ്ടഡ് അല്ല. അക്കൗണ്ടഡ് ആയിട്ട് വന്നേക്കുന്നത് 2019 ഇറങ്ങിയ മെൽവിൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച് നസ്ലിൻ തണ്ണീർ മത്തൻ ദിനങ്ങളിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരിതിരികിലേക്ക് എത്തിക്കുമ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് തന്നെയായിരിക്കും. അങ്ങനെ ദാ ഒരു ചെറിയ ഗെയിമൊക്കെ എൻ്റെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബി പറയുകയാണ്. ഈവനിങ് 917 ഈവനിങ്സിൽ കാണാം. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സി ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ദാസേട്ടൻ പാടിയ ഒരു ക്ലാസിക് പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. 4 മണി കഴിഞ്ഞു 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അങ്ങനെ നമ്മളുടെ മാറ്റിനി മാഷപ്പിലെ ഗെയിം ടൈമിലേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഗെയിം ടൈമിൽ നമ്മൾ ഇളയരാജ സ്പെഷ്യൽ ആണ്. ഇന്ന് ഇളയരാജ സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇളയരാജ സ്പെഷ്യൽ ആയിട്ട് എന്താണ്, എങ്ങനെയാണ് ഗെയിം എന്നൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ചേർന്നിരുന്നാൽ തിരുവോണം, ആ സംഭവം, ആ ഒരു വാക്ക് എങ്ങനെയാണോ അല്ലെങ്കിൽ ആ ഒരു ലൈൻ എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ചിലപ്പോ കേൾപ്പിക്കുക, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കി എന്താണോ അതിന്റെ ബാലൻസ് ആയിട്ട് വരേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇതായിരിക്കില്ല, വേറെ ചോദ്യങ്ങളായിരിക്കും. രാജസാറിന്റെ മറ്റു ചില പാട്ടുകളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയായിരിക്കും. ഞാൻ ഇടയ്ക്കത്തെ ലൈൻ ആയിരിക്കില്ല, ഹുക്ക് ലൈൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ വിളിക്കാം 444-4917-ലേക്ക്. കാരണം മോളിവുഡ് ടൈംസ് സിനിമ കാണാനുള്ള കപ്പിൾ എൻട്രി ടിക്കറ്റുകളായിരിക്കും എന്റെ കയ്യിലുണ്ടാവുക. അതിനുവേണ്ടി വിളിക്കണം 444-4917-ലേക്ക്. അപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഏതാണോ പാട്ട് അതിന്റെ കുറച്ച് ലൈൻ കേൾപ്പിക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം ഒന്നും കൂടി, 444-4917.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.
5: ദിസ് ഈസ് മദീനേ മാഷ, ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. മദീനേ മാഷ
6: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാച്ചിനി മാഷപ്പിന്റെ ടൈമിൽ ഗെയിം ടൈം തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇന്ന് ഇളയരാജ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഗെയിമിലേക്കാണ് കടന്നിരിക്കുന്നത്. രാജ സാറിന്റെ മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും എല്ലാം നമുക്ക് വളരെ പ്രിയങ്കരമാണ്. അപ്പം അതിൽ തന്നെ ചില പാട്ടുകൾ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതും. അപ്പോൾ ആ പാട്ടുകളൊക്കെ കറക്റ്റായിട്ട് പറയാൻ, അതായത് ഹാഫ് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും, ബാക്കി ഹാഫ് ആണ് പാടേണ്ടത്. അപ്പോൾ പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് ഷെരീഫ്.
0: ഷെരീഫ് റെഡി ആണോ? ഷെരീഫേ,
1: അതെ, ട്രൈ ചെയ്ത് നോക്കാം.
0: ഓക്കെ, എവിടെ നിന്ന് ഇപ്പൊ വിളിക്കുന്നേ?
1: ഞാനിപ്പോ അബുഹമ്മർ.
0: അപ്പൊ അതാ കേട്ടോളൂ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. മാക്സിമം പറയാൻ ശ്രമിക്കുക, ഞാൻ നാലെണ്ണം തരും, നാലെണ്ണത്തിൽ ഏതൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ.
1: ട്രൈ ചെയ്ത് നോക്കാം.
2: ദേവസംഗീതം നീയല്ലേ.
0: പറഞ്ഞോ.
1: അലയാൻ ഞാനാരോ.
0: അലയാൻ ഞാനാരോ എന്നാണോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാണേ.
1: ഓക്കെ, നെക്സ്റ്റ് ട്രൈ ചെയ്യാം.
2: തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം.
1: അറിയില്ല,
0: പക്ഷെ പാട്ട് അറിയില്ലേ?
1: പാട്ട് കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത പാട്ട്.
1: കണ്ണെത്താ ദൂരത്തെ ചെന്നെത്തണം. അതല്ലേ,
0: ഉറപ്പാണോ?
1: അതെ, ഞാൻ തോന്നുന്നു.
0: ഓക്കെ, അടുത്ത ലാസ്റ്റ്.
1: ഇല്ല, സോറി.
0: ഓക്കെ, ബട്ട് സ്റ്റിൽ അടിപൊളി, ട്രൈ ചെയ്തു കേട്ടോ.
1: ഓക്കെ,
0: ബൈ ബൈ ഷെരീഫ്, ബൈ. സോ ബേസിക്കലി നമ്മുടെ ഈ നാല് പാട്ടുകളും വളരെ പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. ദൈവസംഗീതം നീയല്ലോ എന്ന് പറഞ്ഞ് കേട്ടപ്പോ തന്നെ ബാക്കി പറഞ്ഞത് തെറ്റിപ്പോയി. സംഭവം ബാക്കി ദേവി വരൂ വരൂ എന്നാണ്.

ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു തമിഴ് സോങ് ആണ് ഞാൻ തന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ നാല് ചോദ്യങ്ങളുടെയും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലും സിമ്പിൾ ആയിട്ട് അടുത്ത നാല് ചോദ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, വേഗം ഡയൽ ചെയ്തോളൂ കേട്ടോ. 444-9179 രാജ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം പാട്ടുകളാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ വേഗം വിളിക്കാം. 444-9-1

0: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരി ഒക്കെ അടങ്ങുന്ന കോട്ടയം.
2: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
0: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
2: June 1-14 സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. സോ വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ മാറ്റനി മാഷപ്പിനിൽ ഈ ഒരു ടൈമിൽ അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈവനിംഗ് ആയി കഴിഞ്ഞു, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ചെറിയൊരു ഗെയിം ടൈമിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. നല്ല ചൂടൻ ചായയൊക്കെ കുടിച്ചിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇന്ന് നല്ല ചൂടേറിയ അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം എന്ന് പറയുന്നത് രാജാ സാർ, ഇളയരാജ സാറിൻ്റെ ബ്യൂട്ടിഫുൾ സോങ്സ് തന്നെയാണ്. അത് ബാക്കി പാടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂ ഇളയരാജ ഫാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാടാൻ പറ്റും. പക്ഷേ ചിലർക്കൊക്കെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. എനിവേ, നമുക്ക് ആ ഒരു നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കിയാലോ. കുറച്ചധികം പാട്ടുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ കേൾപ്പിക്കും, അതിൻ്റെ ബാക്കി അവർ പാടണം. ഹലോ, ആരാണ്?
3: അതുൽ.
2: അതുൽ, എവിടെ നിന്ന് വിളിക്കുന്നു? ജോലിയൊക്കെ കഴിഞ്ഞോ?
3: കഴിഞ്ഞു കഴിഞ്ഞു.
2: ശരി, അപ്പൊ എന്തായാലും നമുക്ക് എന്നാ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിട്ട് കുറച്ച് പാട്ട് കേൾക്കാം, എന്നിട്ട് ബാക്കി പാടാം. ഓക്കെ
3: ഓക്കെ
2: ഓക്കെ. ബാക്കിയിട്ടോളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ബാക്കി കംപ്ലീറ്റ്. കനവും നീ, നിലവും നീ എന്നാണോ?
3: വായോ വായോ നീ.
2: ആ ശരി, ഓക്കെ. എവിടേക്ക്? എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, കുഴപ്പമില്ല. അടുത്തത് ഓക്കെ.
4: താരാപഥം ചേതോഹരം
3: പ്രേമാമൃതം തെയ്യുന്നിത.
2: ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോളൂ.
5: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല
2: ഓക്കെ. ഇതുവരെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, ഇനി ലാസ്റ്റിലത്തെ
5: ആണ്. പാട്ട് പഠിച്ച് തങ്കമേ ഞാൻ തങ്കമേ.
2: എന്നെ നിനച്ച് ഞാനും നടന്നു നോക്കിയോ? ആ നടന്ന് കൂടെ വരുന്ന ആളുടെ പേര് പറഞ്ഞേ.
3: നടന്ന കൂടെ വരുന്ന ആളെ പേര്
2: എബിൻ അല്ലേ? എബിൻ സൈഡിൽ നിന്ന് ഭയങ്കര കച്ചേരിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
3: സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ട്.
2: അതാണ് എബിനെ പൊളിച്ചടാ, സൂപ്പർ. ഓക്കെ, എന്തായാലും ഞാൻ ഈ പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് കറക്റ്റ് ലൈൻസ് എന്ന് പറയാം. പക്ഷെ രണ്ടെണ്ണം അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പൊ ചായ കുടിച്ചോ നിങ്ങള്?
3: ചായ കുടിച്ചു, ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടേ.
2: ആ ശരി ശരി, ഓക്കെ. അപ്പൊ ഇനി വിളിക്കൂ കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: സോ ബേസിക്കലി നമ്മൾ കുറച്ച് മുമ്പ് ചോദിച്ച ഓരോ ചോദ്യത്തിന്റെയും റൈറ്റ് ആൻസർ

0: കനവും നീ നിനവും നീ വായോ വായോ വാവേ. വളരെ സിമ്പിൾ ആയിരുന്നു.
1: താരാപഥം ചേതോഹരം പ്രേമാമൃതം ചെയ്യുന്നിതാ.
0: അത് വളരെ പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റി. കാരണം എല്ലാവർക്കും അറിയാവുന്ന പാട്ടായതുകൊണ്ടായിരിക്കാം. എല്ലാം അറിയാവുന്ന ആണല്ലോ അല്ലേ.
2: മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപാൽ വിരിയെഴുതും മീനല്ല.
0: ഇതും പെട്ടെന്ന് തന്നെയാണ് കിട്ടിയത്.

ഇതാണ് വരി കേട്ടോ. അപ്പൊ എന്തായാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വരി, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആ ഒരു ടോണിൽ അങ്ങനെ അങ്ങ് പാടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പാട്ടിങ്ങനെ ഓർമ്മയിൽ കിടക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എൻ്റെ കയ്യിൽ ഒരു നാല് ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ആ നാല് പാട്ടുകൾക്ക് വേണ്ടി വേഗം തന്നെ ഡയൽ ചെയ്തോളൂ. ഇതുവരെയും ആരും എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയിട്ടില്ല. സോ വേഗം തന്നെ വിളിക്കാം 444-9417 കേട്ടോ, 444-9417 ലേക്ക്. ഇളയരാജ സ്പെഷ്യൽ സോങ്സ് ആണ്.

0: യോസുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.
5: ദിസ് ഈസ് മദീനേ മാഷ ഓൺലി ഓൺ
4: റേഡിയോ സുനോ 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കണക്കാണെങ്കിൽ 18 കാരറ്റ് ഗോൾഡ് 405.50 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 470 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 495.50 കത്തറിയാൽ, 24 കാരറ്റ് ഗോൾഡ് 537.50 കത്തറിയാൽ. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞ നേരെ നമ്മൾ മാറ്റനി മാഷപ്പിലെ ആ ഒരു ഗെയിം ടൈമിലേക്ക് കടക്കുമ്പോൾ കുറേ വിളിച്ചല്ലോ കിട്ടുന്നില്ല അഷ്ടമി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ധനീഷ് ഏട്ടാ സോറി കേട്ടോ, ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടാണ്. ഇതാരാണ് എന്താണെന്നും അറിയില്ല ല്ലോ, നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പോകാം എന്നല്ലാണ്ട് മാക്സിമം ഞാൻ കോൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഗുഡ് ഈവനിംഗ് ഒക്കെ പറഞ്ഞ് കുറച്ചധികം മെസ്സേജസ് വന്ന്. ആ തത്തി ഉണ്ടല്ലോ ഇവിടെ, സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗെയിം ടൈമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് ഓഫ് കോൾസിലേക്ക് പോകാം. ബിക്കോസ് ഇന്ന് ഇളയരാജ സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ള ഗെയിം ആയിരുന്നു.
2: ഹലോ സജിൽ.
1: ഓക്കെ സജിൽ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്റർസ്റ്റേറ്റിലുണ്ട്.
1: അപ്പോ സജിലെ, ഞാൻ കേൾപ്പിക്കുന്ന പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് പറയുക. ഓക്കെ
2: ഓക്കെ
1: ഓക്കെ ഡൺ.
3: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണോ?
2: ഓക്കെ
1: ബാക്കി പാട് കേൾക്കുക, എന്നിട്ട് പറയുക. ഓക്കെ
2: ഓക്കെ
1: ഓക്കെ ഡൺ.
3: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണോ?
2: ഓക്കെ
1: ബാക്കി പാട്.
2: പൊന്നാങ്കുഴൽ

0: ബാക്കി അത് ഭയങ്കര സിമ്പിൾ, അതുകൊണ്ടാണ് ഞാൻ ബാക്കി കൂടെ പാടാൻ പറഞ്ഞത്.
1: വഴി പെട്ടെന്ന് കിട്ടുന്നില്ല.
0: അങ്ങനെ ഒറ്റ വാക്കൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നോ? അത്
1: കൊള്ളാം.
0: ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല, എന്തായാലും ട്രൈ ചെയ്തു നന്നായിട്ട്
1: കേട്ടോ.
0: ഓക്കെ, ബൈ ബൈ ബൈ. ആരാണ്?
2: ജംഷീർ.
0: ഓക്കെ ജംഷീർ, റെഡിയാണോ?
2: റെഡിയാണ്.
0: എന്തുപറ്റി ജംഷീറെ, ഒരു ഉഷാറില്ലല്ലോ
2: ഇങ്ങോട്ട്. വളരെ
0: എന്നാ ഉഷാറൊക്കെ വരട്ടെ, ഞാൻ എന്താ കേൾപ്പിക്കുന്നു അത് കേട്ടിട്ട് ആൻസർ പറയാം കേട്ടോ.
2: ഓക്കെ.
3: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണോ,
2: പുല്ലാങ്കുവയിൽ ഒരു പാൽക്കടലാക്കിയതാരാ.

0: കുയിൽ പാട്ടിൽ മറന്നാടും വീണം.
1: മറന്നാടും വീണം.
0: ഈണം
1: ഈണം. ഓക്കെ ശരി, അടുത്ത കേട്ടോളൂ.
0: പാട്ടറിയത്തില്ല.
1: ഓക്കെ ശരി, കുഴപ്പമില്ല. അടുത്തത്. ശരി ശരി കേട്ടോ, എന്തായാലും അടിപൊളി, നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും ഓൾമോസ്റ്റ് അറിയാം, ചെറുതായിട്ട് വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോന്നു അല്ലേ. അതെ അതെ അതെ. ഇനി വിളിക്കൂ കേട്ടോ. ഓക്കെ ബൈ. എന്തായാലും ദ മെയിൻ ലെജൻഡറി, ദ പേഴ്സൺ, ദ, യു നോ, വൺ ആൻഡ് ഓൺലി ഇളയരാജ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെയേ കിടക്കുന്ന പാട്ടുകൾ തന്നെയാണ്. ഓരോന്നും ഒന്നിനൊന്നിനൊന്നിനൊന്ന് ബെറ്റർ ആയിട്ട് ഉള്ള പാട്ടുകളുമാണ്. അപ്പൊ അതിൽ നിന്നും ചില പാട്ടുകൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് ഫോർ സോങ്സ് അതിന്റെയൊക്കെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ലിറിക്സ് നമുക്കൊന്നുകൂടെ കേൾക്കാം. കറക്റ്റ് ആയിട്ട് രണ്ടുപേരും അത് ഓൾമോസ്റ്റ് ശരിയാക്കിയിട്ടുണ്ട്.

0: മണികുഞ്ചങ്ങൾ കുയിൽപാട്ടിൽ പകർന്നാടും നേരം എന്നായിരുന്നു. അത് ചെറുതായിട്ട് രണ്ടുപേരും തെറ്റിച്ചിട്ടുണ്ട്. ഇതാണ് റൈറ്റ് ആൻസർ.
1: വസന്ത ഹൃദയം നുകരു, സംഗീതം കേൾക്കു, സുഗന്ധ ഗംഗയിലൊഴുകു.
0: ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചോദിച്ച ഒരു തമിഴ് പാട്ട്.

പുരിയാത ആനന്ദം പുതുതാക ആരംഭം, ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ആർക്കും ശരിയായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. അങ്ങനെ 3 sets ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി 9:17 ഈവനിങ്സിൻ്റെ ടൈം ആകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞ ഒരു മത്സരാർത്ഥി പോലും ഇല്ലായിരുന്നില്ല. അത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. യാ, സംടൈംസ് എന്തെങ്കിലുമൊക്കെ ഒന്നും രണ്ടൊക്കെ മിസ്സാവാറുണ്ട്, അത് ഇന്നും സംഭവിച്ചു. പക്ഷെ ഫുള്ളി കറക്റ്റ് ചെയ്ത് ആരും ഉണ്ടായിരുന്നില്ല. എനിവേ, ലെറ്റ്സ് സി എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ തൽക്കാലം അടുത്ത പാട്ടിലേക്ക് പോകാം. ഇപ്പോൾ കേൾപ്പിച്ച മൗനരാഗത്തിലെ പാട്ടിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ ജാനകി അമ്മ പാടിയ ഇളയരാജ മ്യൂസിക്കിലെ വണ്ടർഫുൾ മ്യൂസിക് ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇത് മാറ്റിനി മാഷം. അഷ്ടമിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ടാറ്റാ, ബൈ ബൈ. സോ ഗുഡ് ഈവനിങ് വൺസ് അഗൈൻ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: The big Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല എടി.
5: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome to 917 evenings. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 3:54 ആകുമ്പോൾ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് ഈവനിങ് വിശേഷങ്ങൾ. യെസ്, എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുന്നു. ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ച് മുന്നേ ഒരു ചായ കുടിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ സൂക്കിലോട്ട് നടന്നു ചെന്നത്. ആ ഒരു സാഹസം എടുക്കേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ ചൂട് ഇങ്ങനെ പറന്നു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് പ്രതീക്ഷിച്ചില്ല. കാറ്റൊക്കെ പുറമേന്ന് കണ്ടപ്പോൾ, അതായത് ഗ്ലാസിൻ്റെ ഇപ്പുറത്ത് നിന്ന് കണ്ടപ്പോൾ, അത്യാവശ്യം എൻജോയ് ചെയ്യാം, നല്ലൊരു വാക്ക് ഒക്കെ പോയിട്ട് വരാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പുറത്തിറങ്ങിയത്. വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. വന്നിട്ട് ദേ ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് ഞാനും ഇപ്പോൾ ഉഷാറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ അരികിലേക്ക് കൂടെ ഫുൾ ഓൺ ട്രാക്ക് ഞാനും എത്തുകയാണ്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കാറിൽ നല്ല ഡീസൻ്റായിട്ട് പോയി ചായക്കടയിലെ ഫ്രണ്ടിൽ ഇറങ്ങുക, കാറിൻ്റെ അകത്തിരുന്ന് ചായ കുടിക്കുക, നേരെ വിട്ടോളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, യെസ്, ഖത്തറിലെ ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കര ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അരികിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞ് എത്തിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് വി ഹാവ് ടു ബി വെരി കോഷ്യസ്, നല്ല രീതിയിൽ ചൂട് കാറ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി ഇതാ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഗുഡ് ഈവനിങ് ടു എവറിബഡി ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ. 917 ഈവനിങ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വിഷസിന് കൂടെ വേണ്ടി റെഡി ആയിട്ട് പ്ലാൻ ചെയ്ത് ഞാനും ദേ നിങ്ങളുടെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ 5000-00917 ലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സ് എൽ.

0: Vodafone Shoof app. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്തർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, I'm Salim Gordon.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgoot thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
3: In association with
4: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Welcome back once again. Radio Suno 91.7 FML. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 17:38. ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ്, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് അഖിലിന്റെ മെസ്സേജ് ഉണ്ട്, ഇഫ്തിക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സെബിൻ ആൻഡ് ഓൾസോ അഭിജിത്ത് മെസ്സേജ് അയക്കുന്നു. ഗുഡ് ഈവനിങ് ബ്രോ, ഒരു വിഷ് പറയാമോ? പിന്നെന്താ അഭിജിത്തെ, എന്തിനാ മുത്തേ, ഞാൻ ഇവിടെ ഇരിക്കുന്ന പിന്നെ. അപ്പോൾ അഭിജിത്തിൻ്റെ ആ ഒരു വിഷസിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ഖത്തർ. ദാ അവൾ ഖത്തറിലാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് പറയണം. പേര് ആതിര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആതിരയ്ക്ക് ഏറ്റവും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.
10: This

ബർത്ത് ഡേ വിഷു മാത്രമല്ല, നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷു കൂടെ ദേ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. രമേഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ വൈഫിനും എനിക്കും ഒരു അടിപൊളി, അത് കൊള്ളാം രണ്ടുപേർക്കും കൂടെ ഉള്ളത്, ചോദിച്ച് അങ്ങോട്ട് മേടിച്ചു പിന്നെ അല്ല. അപ്പം എന്തായാലും ആ ഒരു മെസ്സേജ് കൂടി ഇത് നമ്മൾ ഡെലിവറി ചെയ്യുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻടയർ ടീം ഓഫ് റേഡിയോസിനോ. വൈഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറയാത്തത്. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു, ആനിവേഴ്സറി തന്നെയല്ലേ ഞാൻ പ്ലേ ചെയ്തത് എന്നുള്ളത് നോക്കി ഇങ്ങനെ ഇരുന്ന് പോവുകയൊക്കെ ഞെട്ടി ഞാൻ നോക്കുമായിരുന്നു. അയ്യോ ബർത്ത്ഡേ ആണെന്നോ? ആ എന്താണെങ്കിലും അതും ഒരു ബർത്ത്ഡേ പോലെ തന്നെയാണല്ലോ, പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയല്ലേ. എന്തായാലും അങ്ങനെ ഇതേ നമ്മളുടെ ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ തന്നെ ആഘോഷിച്ച് ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയിലേക്ക്, ജൂൺ 3 ബുധനാഴ്ച ദിവസം വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. ഒരുപാട് സൈക്കിൾ ഓർമ്മകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് സൈക്കിൾ ഓർമ്മ എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ സൈക്കിളിലല്ല, ബട്ട് ദെൻ യെസ് ഒത്തിരി ഒത്തിരി ഓർമ്മകളിലേക്ക്, ആ ഓർമ്മകളിലോട്ടൊക്കെ കൊണ്ടുപോകാം. ബട്ട് ദെൻ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evening.

0: Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
7: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 41 സെക്കൻഡും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്. പക്ഷേ ഈവനിങ് ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്, എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു മടി, ഒരു ഉറക്കക്ഷീണമൊക്കെ തോന്നുന്നുണ്ടോ? പേഴ്സണലി ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും. അല്ല, ഓഫീസിൽ ചുറ്റുപറ്റുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ക്ഷീണം, ലേസിനെസ് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറൊന്നും കണ്ടല്ല, ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ഫുഡ് അടിച്ചതിൻ്റെ ആവും. ആ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യം. നല്ല രീതിയിൽ ചൂട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാറിൽ പോയി കടയുടെ ഫ്രണ്ടിലിറങ്ങി ചെറുതായിട്ടൊരു ചായയൊക്കെ മേടിച്ച് കാറിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് വീട്ടിലോട്ട് മടക്കാനുള്ള പ്ലാനൊക്കെ ഇടുക. ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേ ഇവിടെ ഒരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് തന്നെയാണ് ഞാൻ ദേ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ജാം എന്ന അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. ക്യാൻ യു വിഷ് മൈ ഡോട്ടർ ഇവാന മേരി ജോൺ എ ഹാപ്പി ബർത്ത്ഡേ ഓൺ ഹർ 12th ബർത്ത്ഡേ ടുഡേ. ഓ, തീർച്ചയായിട്ടും. അപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോൺ ആണ് കേട്ടോ. സോ അച്ഛൻ്റെ പേര് ജോൺ എന്നാണ്. അമ്മ ലിഞ്ചു ആൻഡ് സിസ് കെസിയ, കെസിയ നല്ല പേര് കേട്ടോ. ആൻഡ് ബ്രദേഴ്സിൻ്റെ പേര് ജെയ്ഡൻ ആൻഡ് ഡാൻ ആണ്. എല്ലാവരും കൂടി ഇവാന മേരി ജോണിന് ഏറ്റവും അടിപൊളിയായിട്ടൊരു ബർത്ത്ഡേ വിഷ് പറയണമെന്ന് പറയുമ്പോൾ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് വീഡിയോസിനോ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

0: അങ്ങനെ ദേ ബർത്ത്ഡേ വിഷയൊക്കെ പറഞ്ഞ് ഒരു എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു June 5 എന്നുള്ള ആ ഒരു ദിവസം ഖത്തറിലേക്ക് എത്താൻ പോകുന്ന സെലിബ്രിറ്റി നെരയെ കാണാനായിട്ടും അതേപോലെ തന്നെ മോസ്റ്റ് എക്സൈറ്റഡ് അബൌട്ട് ദ 6th ബ്രാഞ്ച് ഓപ്പണിംഗ്.
1: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൻ ഫിറ്റ്നസ് ക്ലബിന്റെ 6th ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
0: യെസ്, അതിഗംഭീരമായിട്ടുള്ള പരിപാടിയായിരിക്കും. കഴിഞ്ഞ 5 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 5 വർഷമല്ല 5 ബ്രാഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ആസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആസ് മലയാളീസ്, നമ്മൾ അവിടെ ചെന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ വർഷവും ആ ഒരു 6th ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സോണ 91.7 FM കൂടെ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം ആ ഒരു ഇനോഗ്രേഷൻ. ആ ഒരു കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡേറ്റ് ഒന്ന് ലോക്ക് ചെയ്തോളൂ. June 5 ബിൻ ഒമ്രാൻ ആണ് സ്ഥലം. സോ സ്ഥലവും ഡേറ്റും ഒക്കെ ലോക്ക് ചെയ്ത് ഈവനിങ് സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി കേട്ടോ. ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 405.50 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 470 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 495.50 കത്തോറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 537.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
2: അങ്ങ് വാന കോണിൽ മിന്നി നിന്നു.
0: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome once again. Welcome back, Radio Suno 91.7 FM. 917 evenings in the time. Sandeep Anu Kude join cheyyunnathu. Studio clockil samayam 5 mani kazhinja 46 minutum 5 secondum. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. പുറത്തേക്കൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് കാറിലും ഓഫീസിലും ഒക്കെ ഇരുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള കാറ്റൊക്കെ വീശുന്ന കാണുന്നുണ്ട്. പക്ഷേ അത്ര ആസ്വദിക്കാൻ പറ്റിയ ക്ലൈമറ്റ് അല്ല. എങ്കിൽ പോലും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, ചായയൊക്കെ കുടിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നും വെക്കേണ്ട. ദെൻ ചായ കുടിച്ച് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വെള്ളമൊക്കെ മാക്സിമം വണ്ടിയിൽ കരുതാനായിട്ടും മറന്നുപോകരുത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ മേടിച്ച് വെള്ളം കാറിൻ്റെ അകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനെക്കാട്ടിലും ഈദർ യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ബ്രാസ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഇത്രയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു പെറ്റ് ബോട്ടിൽസ് ഒക്കെ തന്നെ പണി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ജാഫർ ബിൻ മുഹമ്മദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദി ജാഫർ ബിൻ മുഹമ്മദിൻ്റെ മകളുടെ ആ ഒരു ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ജാഫർ ബിൻ മുഹമ്മദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദി ജാഫർ ബിൻ മുഹമ്മദിൻ്റെ മകളുടെ ആ ഒരു

അങ്ങനെ റിസ ഫാത്തിമയ്ക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. ഇത് റേഡിയോ സോണ 91.7 FM ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.

0: ക്യുഎ.
1: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
2: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
2: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 തീയതി മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
1: I'm coming to save മലയാളം സിനിമ.
4: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv. 917 Evening.

ഐ ലവ് മീ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സെൻ 91.7 FM-ലൂടെ 917 ഇവനിങ്സിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 7:09. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുകയാണ്. ശരിക്കും ഇങ്ങനെ ട്രാക്സ് ഒക്കെ കേട്ടു പോകുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന പാട്ടുകളായിരിക്കും, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടോട്ടലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന പാട്ടുകളായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു എസെൻസിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ കണക്ട് ചെയ്ത് വരുന്ന എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയ മെത്തേഡ് ജൂൺ 3

മൂന്ന് എന്നുള്ള ആ ഒരു ഡേറ്റിലേക്ക് വരുമ്പോൾ ജൂൺ 3rd ഇസ് എ ഡേറ്റ് വെയർ ഇൻ വി ക്യാൻ ഡിസ്കസ് മോർ അബൌട്ട് ബൈസൈക്കിൾസ് ആൻഡ് ഒബ്വിയസ്ലി വേൾഡ് ബൈസൈക്കിൾ ഡേയുടെ അന്ന് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്ന ആ ഒരു രാജ്യം ആ ഒരു രാജ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓവർ എ ടെനുവർ ഓഫ് 12 വർഷങ്ങൾ 12 years ആ ഒരു സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3000 kilometers ബൈസൈക്കിൾ ട്രാക്ക് ഇവിടെ ഖത്തറിൽ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇത്രയും വലിയൊരു എന്താണ് ഫെസിലിറ്റി നമുക്ക് മുന്നിലുണ്ട്, അത് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കുക. വി നോ ദ ക്ലൈമറ്റ് ഇസ് എ ബിറ്റ് ഹാർഡ്, ചിലപ്പോൾ നമുക്ക് എല്ലാ ടൈമിലും ബൈസൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല, ബട്ട് ദെൻ രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇപ്പോൾ ജിമ്മിലോട്ടൊക്കെ പോകുന്ന ഒത്തിരി ഫ്രണ്ട്സ് തന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അവർ സൈക്കിൾ യൂസ് ചെയ്താണ് പോകുന്നത്. വക്ര മുഖ്യർ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആക്സസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം ബൈസൈക്കിൾ ട്രാക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 3430 kilometers ടു ബി എക്സാക്ട് 2013 മുതൽ 2025 വരെ അഷ്ഗാലിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ കൊളാബറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ഈ ഒരു എന്താണ് ഇത്രയും വലിയ കിലോമീറ്ററുകൾ കണക്ക് ബൈസൈക്കിൾ ട്രാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഇസ് നോട്ട് എ വെരി സ്മോൾ തിങ് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഗോള് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആവുന്നത് കാർബൺ എമിഷൻസ് നമുക്ക് വലിയൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ദേ ആർ ക്ലെയിമിങ് ഒബ്വിയസ്ലി വെൻ ദേ ക്ലെയിം ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ വേണ്ടി മാത്രമല്ല, ചുറ്റും എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഹെൽത്ത് കൂടി നോക്കുമ്പോൾ അത് ആഡഡ് ഓൺ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് ബൈസൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിലോട്ട് പോകാനുള്ള പ്ലാനും ആണെങ്കിൽ ഒരു കാർഡിയോ സെഷൻ നമ്മൾ ജിമ്മിൽ പോയി ചെയ്യണമെന്നില്ല, അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ആസ് ഇൻ സൈക്കിള് യൂസ് ചെയ്ത് ബൈസൈക്കിൾ ചെയ്ത് തന്നെ നമ്മുടെ ജിമ്മിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ടൈമും നമുക്ക് ലാഭിക്കാൻ പറ്റും. ആൻഡ് ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ടാക്കിൾ ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ബി ഓൾവേസ് വൈസ് ആൻഡ് വിജിലൻറ്റ് വെൻ യു ടേക്ക് എ ഡിസിഷൻ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനിൽ ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 14 മിനിറ്റും 4 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger, win up to 5 million riyal.
4: പുണ്യ വചനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
0: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
4: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
0: June 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM. ഇത് 917 ഇവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ ഇവൻറ്റുകൾ ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സമ്മർ ആഘോഷമാക്കാനായിട്ട്, എസ്പെഷ്യലി വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാ എല്ലാവർക്കും അത്തരത്തിലൊരു ഇവൻറ്റ് തന്നെയാണ് വിസിറ്റ് ഖത്തർ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് സമ്മർ സ്പ്ലാഷ് എന്നുള്ള ഈ ഒരു വണ്ടർഫുൾ ഇവൻ്റ് എത്തുമ്പോൾ ഫ്രീ എൻട്രി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. സോ മെറിയൽ വാട്ടർ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എൻട്രിയോടുകൂടി തന്നെ 6 PM to 11 PM എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. June 1st തന്നെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. June 30 വരെയാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ തന്നെ അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരുപാട് ആക്ടിവിറ്റീസ് കേട്ടോ, എയർ ട്രാംപലിൻ ആക്ടിവിറ്റി, അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഔട്ട്ഡോർ ആക്ടിവേഷൻസ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീച്ച് വോളിബോൾ, ബീച്ച് സോക്കർ, സാൻഡ് പ്ലേ ഏരിയ, ഇത് കൂടാണ്ട് വാട്ടർ ബ്ലാസ്റ്റ് ആക്ടിവിറ്റീസ്. അങ്ങനെ എനിക്ക് തോന്നുന്നു മെറിയൽ വാട്ടർ പാർക്കിൽ പോയവർക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട്. ലുക്ക് ഔട്ട് ടവർ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ഫൈറ്റിംഗ് ഫയർ വിത്ത് മാർഷൽ ആക്ടിവിറ്റി ഉണ്ട്. സീ പാട്രോളറുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഡിജിറ്റൽ എക്സ്പീരിയൻസോടുകൂടി എൻജോയ് ചെയ്യാനാണ് ഇത്തവണ ദേ വിസിറ്റ് ഖത്തർ നമുക്ക് വേണ്ടി സമ്മർ സ്പ്ലാഷ് എന്നുള്ള ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ് ഒരുക്കുന്നത്. സോ ഡേറ്റും കാര്യങ്ങളും ഒന്നും മറക്കണ്ട. June 30 വരെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈം എന്ന് പറയുന്നത് 6 PM to 11 PM ആണ്. സോ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് പോയി ആസ്വദിക്കാനായിട്ട് ആരും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ഫ്രീ എൻട്രിയാണ് ഇവൻറ്റിലേക്ക് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കുറച്ച് കൂളായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുറച്ച് മെമ്മറീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കൂട്ടുകാരും അതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇവൻറ്റാണ്. സോ വീക്കെൻഡ് പ്ലാൻസ് ആണെങ്കിൽ അങ്ങനെ, ഇനി വീക്കെൻഡ് അല്ല വീക്ക് ഡേയ്സ് പോകാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാൻ മറക്കണ്ട ഫോർ വിസിറ്റ് ഖത്തർ സമ്മർ സ്പ്ലാഷ് 2026. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കൂടി കിടക്കുകയാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും ജ്യൂജിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
0: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
2: I'm coming to save Malayalam cinema.
4: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.

0: Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
1: The biggest jewelry festival is now happening at Joy Alucas. Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയ് അലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
10: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
9: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
10: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: 917 evenings.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 18:22. എന്നതോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്, എല്ലാവരും അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേരുടെ ബർത്ത്ഡേ വിഷസൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ മെസ്സേജും വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ദിവസമായിരിക്കട്ടെ. നോട്ട് ജസ്റ്റ് ബർത്ത്ഡേ ആൻഡ് സ്പെഷ്യൽ ഡേ, സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഖത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിൻ്റെ വിശേഷങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ആൻഡ് യെസ്, ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ June 5 എന്ന് പറയുന്ന ദിവസം നമ്മളൊക്കെ കുറച്ചധികം തിരക്കാവാൻ പോവുകയാണ്.
1: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: മലയാളത്തിലെ വലിയൊരു താരനിര എത്താൻ പോകുന്ന ഇവന്റ് ആണ്. ബട്ട് ദെൻ ഇതൊന്നും അല്ല എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. 6-ാമത്തെ ബ്രാഞ്ച് ഇസ് നോട്ട് എ വെരി സ്മോൾ തിങ് ഡൂഡ്, കം ഓൺ. ഒരു മലയാളി അല്ലെങ്കിൽ മറ്റൊരു മലയാളിക്ക് ഏറ്റവും അധികം സന്തോഷിക്കാൻ പറ്റുന്ന, ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിലേക്ക്, ആ ഒരു എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. June 5 മറക്കണ്ട, ബിൻ ഒമ്രാനിലേക്ക്, ആ ഒരു സൈഡിലേക്ക് ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാൽക്കൺ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ 6-ാമത്തെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനാണ്. ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് തൊട്ട് 5-ാമത്തെ ബ്രാഞ്ച് വരെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് 6-ാമത്തെ ബ്രാഞ്ചിൻ്റെ ആ ഒരു ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി എനിക്ക് സംസാരിക്കാനുണ്ട്. അതിലോട്ട് തിരിച്ചെത്താം. ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സൂനോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 തീയതി മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
5: I'm coming to save Malayalam cinema.
6: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv. You are

9:17 evening.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ദാ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ കൂടെ നമുക്ക് ചുറ്റും നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഒന്ന് രണ്ട് പേര് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമ്മർ സ്പ്ലാഷിനെ പറ്റിയിട്ട് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. യെസ്, സമ്മർ സ്പ്ലാഷ് നടക്കുന്നത് വിസിറ്റ് ഖത്തർ അവതരിപ്പിക്കുന്ന ഒരു ഇവൻറ്റാണ്. സമ്മർ ഫ്രീ എൻട്രി ആണ് ഈ മറിയാൽ വാട്ടർ പാർക്ക്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മെറിയൽ വാട്ടർ പാർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. സോ മെറിയൽ വാട്ടർ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമ്മർ സ്പ്ലാഷ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. 6 മണി മുതൽ 11 മണി വരെ ജൂൺ 30 ആ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ദാ മനോഹരമായിട്ട് കുറേയേറെ പാട്ടുകൾ വരുന്നുണ്ട്. ബട്ട് ദെൻ ഇപ്പോൾ ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
2: വചനങ്ങളിലൂടെ പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. 917 evenings.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukasil gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. Powered by
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ് എം. എല്ലാ 917 ഈവനിങ്സിൻ്റെ ടൈം. നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുണ്ട് എന്ന് കുറച്ച് നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വർത്തമാനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വർത്തമാനം എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മുഷിപ്പിക്കാനൊന്നുമല്ല കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ വരുന്ന ജൂൺ 5th നമുക്കറിയാം വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു സീസൺ 1 കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സക്സസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഇസ് ലീഡിങ് അസ് ടു ദി സെക്കൻഡ് സീസൺ. ഈ വേസ്റ്റുകൾ വെൽനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രക്രിയയിലാണ്. കഴിഞ്ഞ വർഷം 2025 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 65.3 million ടൺ വേസ്റ്റുകളാണ് ലോകത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു വേസ്റ്റ് ശരിക്കും ഈ ഒരു ടൈമിൽ 67.9 million ക്രോസ് ചെയ്തു 2026 ആയപ്പോ. സോ ഇനി ഇപ്പൊ 2026 കൂടിയുണ്ട്. സോ ഈ ഒരു കൗണ്ടിൽ വലിയൊരു മാറ്റം വരുമെന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നുമില്ല. അതിന് ഒരു ചെറിയ ലോക്ക് ഇടാനായിട്ട് നമ്മുടെ കൂടെ ഒരു ടീമല്ല രണ്ട് ടീം ഒന്നായിട്ട് ജോയിൻ ചെയ്യാണ്. വെൽക്കിൻസ് ആൻഡ് ഓൾസോ ഫിൻക്യു. വെൽക്കം വെൽക്കം വെൽക്കം ഗൈസ്. ഹലോ. എന്താണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇമ്പാക്ട് എത്രയായിരുന്നു? കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇവന്റ് ഒക്കെ കഴിഞ്ഞു പോയപ്പോ ഓൾമോസ്റ്റ് നമ്മൾ അവിടെ നിർത്തി, പിന്നെ നമ്മുടെ കാര്യത്തിലോട്ടൊക്കെ ഒന്ന് പോയി. അപ്പൊ ഈ വർഷം വരുമ്പോ എന്തായിരുന്നു ദാറ്റ് മെയ്ഡ് യു തിങ്ക് വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ് കൊണ്ടുവരണം എന്നുള്ളത്?
6: ഖത്തറിൽ മാത്രമല്ല, ലോകം മൊത്തം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് ഈ വേസ്റ്റ്. പ്രത്യേകിച്ച് വേൾഡ് എൻവയോൺമെന്റ് പോലെ ഒരു ഡേന്റെ സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ ഈ വേസ്റ്റിനെ കുറിച്ചും അതിന്റെ പറ്റിയും സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അത്രയ്ക്കാണ് ഈ വേസ്റ്റ് കാരണം ഉണ്ടാവുന്നത്. കാരണം പലർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
5: എക്സാക്ട്.
6: പ്രത്യേകിച്ച് ഖത്തറിൽ തന്നെ ഞങ്ങൾ ഇപ്പം ഞാൻ വെൽക്കിൻസ് മെഡിക്കൽ സെന്ററിൽ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മുമ്പ് 2024 ഞങ്ങൾ ടേൺ യുവർ ഈ വേസ്റ്റ് ടു ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് സീഷോറാണ് നമ്മുടെ റീസൈക്കിൾ പാർട്ണർ. അപ്പം നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു തുടക്കത്തിൽ നമ്മൾ ചെയ്ത സമയത്ത് പല ആളുകളും നമ്മളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. കാരണം അവർക്കും അറിയില്ല, കാരണം ഈ വേസ്റ്റ് ഖത്തറിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയണ്ടായിരുന്നില്ല.
5: എല്ലാവരും നോർമലി
6: നമ്മൾ വേസ്റ്റിന്റെ കൂടെ കളയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പക്ഷെ എന്തായാലും വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു, നമുക്ക് ഇതുവരെ നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായി, അതിൽ തന്നെ ഒരുപാട് ഖത്തറിൽ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഭാഗമായി, ഒരുപാട് അസോസിയേഷൻസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, സ്കൂൾസ് ഉണ്ടായിരുന്നു, കുട്ടികൾ വന്നു, അങ്ങനെ പല ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ വന്നു. നല്ലൊരു ഇപ്പം ഏകദേശം ഒരു 150 ടണ്ണോളം ഈ വേസ്റ്റ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്
5: ഖത്തറിൽ.
6: അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വെൽക്കിൻസ് അതൊരു സി എസ് ആർ ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. 2024 മുതൽ നമ്മൾ ഫിൻകും നമ്മളെ ഈ ഒരു ഉദ്യമത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു വൺ ഡേ ഒരു ചലഞ്ച് ആയിട്ട് നടത്തി, ഒരു ദിവസം കൊണ്ട് എത്ര ഈ വേസ്റ്റ് കളക്ട് ചെയ്യാം. അപ്പോൾ അന്നും ഇതുപോലെ ഒരുപാട് സംഘടനകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രം നമുക്കന്ന് 710 കിലോഗ്രാം ഈ വേസ്റ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്.
5: നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്ത് കളയാൻ മടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഈ വേസ്റ്റുകളൊക്കെ തന്നെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ദാ ഈ ഒരു ജൂൺ 5th മാറ്റുക. പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. സോ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാ സിറ്റുവേഷനിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് വെൽനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഫിൻക്യൂ മെമ്പർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം പേര് തന്നെയുണ്ട്. സോ അവരുടെ അടുത്തൊക്കെ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് നമുക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടത് ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 11:33. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷീൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Hi, this is Navya Nair.
2: You are listening to Radio Sunno.
1: Radio Sunno, Kate.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിതി ആലി, ഒഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ഐ. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ടും തുള്ളി മരുന്നും കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക. കൂടാതെ തുള്ളി മരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
1: Naseem Surgical and Medical Center. Appointment ka kai vilikyu 4441-1133. 917 Evenings.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. റേഡിയോ സെന്റർ 91.7 FM. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടോക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസുകളിലുള്ള ഇ വേസ്റ്റുകൾ കൺവേർട്ട് ചെയ്ത് വെൽനസ് ആയിട്ട് മാറ്റാൻ എന്താണ് വഴി. വെൽക്കിൻസും അതേപോലെ തന്നെ ഫിൻക്യൂവും ചേർന്ന് ഈ June 5 നടത്തുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവ്, അതിൻ്റെ ഒരു സെക്കൻഡ് സീസണാണ്. അപ്പോൾ ആ ഒരു സീസൺ എത്തുമ്പോൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ആ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ.
4: എൻ്റെ പേര് നിഷ, ഫിൻക്യൂവിലെ വൈസ് പ്രസിഡന്റ് ഇവന്റ് ആണ്. അപ്പം വിഷ്ണു പറഞ്ഞതുപോലെ ഞങ്ങൾ 2024 സ്റ്റാർട്ട് ചെയ്തു അവരുടെ കൂടെ ജോയിൻ ആയിട്ട് ഈ വേസ്റ്റ് സെഗ്രിഗേഷൻ ആൻഡ് കളക്ഷൻ. 700 KG ഓളം നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു ഡേയിൽ തന്നെയാണ് കുറേ അസോസിയേഷൻസ് എല്ലാം കൂടി അവര് ആ ദിവസം ഒരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു. കുറേ പേർക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ വേസ്റ്റ് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്നുള്ള നോളജ് ഉണ്ടായിരുന്നില്ല. ഈവൻ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനായാലും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനായാലും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രോഗ്രാമുകൾ കൂടി എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കിട്ടി. അപ്പം ഓരോ വർഷവും ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ്, എന്താണ് നിങ്ങൾ ചെയ്യാൻ നെക്സ്റ്റ്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങൾ എപ്പോഴാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് പാർട്ട്നർഷിപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ ആൾക്കാർ. അപ്പം ഇപ്പം ഈ വർഷം നമ്മുടെ പ്ലാൻ June 5 ഫ്രൈഡേ 4 to 6 PM നമ്മുടെ വെൽക്കിൻസിൽ ഈ വേസ്റ്റ് കളക്ഷൻ പ്ലാനിംഗ് ഉണ്ട്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് ആ
3: ദിവസം. എനിക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പൊ ഒരു കമ്പനി റെനോവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കമ്പനി ഷിഫ്റ്റ് നടക്കുന്ന സമയത്തും പ്രോപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരുപാട് ഈ വേസ്റ്റുകൾ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. സ്പെഷ്യലി വെൻ ദർ ഇസ് എ റെനോവേഷൻ ഇസ് ഗോയിങ് ഓൺ. അത് വീടാണെങ്കിലും ഇനി ഇപ്പൊ ഓഫീസ് ആണെങ്കിൽ പോലും സ്പെഷ്യലി ഓഫീസസ് എടുത്ത് തന്നെ പറയണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് പോയിന്റ്. യെസ് വിഷ്ണു.
5: സന്ദീപ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്കൊരു ഈ ഒരു ക്യാമ്പയിൻ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു രസകരമായ സംഭവമാണ്. കാരണം ഖത്തറിലെ ഒരു അറിയപ്പെടുന്ന ഒരു കമ്പനി, ഒരു കമ്പനിയിൽ നമ്മൾ ഇ വേസ്റ്റിന്റെ നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോട് ചെന്നു. അപ്പൊ ചെന്ന സമയത്ത് അവർക്ക് ഭയങ്കര, അവർ പറഞ്ഞു നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം അവർക്ക് മോർ ദാൻ 3000 kg മേലെ ഇ വേസ്റ്റ് അവരെടുത്തുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഇത്രയും കാലത്ത് എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയാത്തത് കൊണ്ട് അവര് കുറച്ച് ദൂരെ ഒരു ഗോഡൌൺ റെന്റിന് എടുത്തിട്ട് ഇത് മൊത്തം അവിടെ കീപ്പ് ചെയ്തായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഈ ആക്ടിവിറ്റി പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവര് വെറുതെ ഗോഡൌണിന്റെ റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, വെറും ഇ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്,
6: കളക്ട് ചെയ്യാൻ വേണ്ടി
5: വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അത് അവിടെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തത് കൊണ്ട് അവർക്ക് പുറത്തു, പക്ഷെ അവർക്ക് അത് അതിന് മാത്രമായിട്ട് അവരെടുക്കുകയായിരുന്നു. അപ്പം അവരൊറ്റ ക്യാമ്പയിനോട് അവർക്ക് അവർ പറയാം അവർക്ക് ഭയങ്കര ഹാപ്പി. കാരണം നമ്മൾ അന്ന് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ വാലറ്റ് പോയിന്റ്സും റിവാർഡ്സ് ഒക്കെ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അവർക്ക്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ റെന്റ് തന്നെ ഒരു കൊല്ലം സേവ് ചെയ്യാന്ന് പറഞ്ഞ അത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ സംസാരിച്ചു.
3: ശരിക്കും ലോട്ട് ഓഫ് അവയർനെസ് ഈ ഒരു സമയം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു അവയർനെസ്സിലൂടെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ റെന്റ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ തന്നെ വലിയൊരു ആശ്വാസം കൂടിയാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ദാ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ജോയിൻ ബാക്ക് ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഈ വേസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കുറച്ച് മുമ്പ് ഈ മെറിറ്റ്സിനെ പറ്റി പറഞ്ഞു, പോയിന്റ്സിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഫാമിലിക്ക്, ഇൻഡിവിജ്വൽസിന്, ഗ്രൂപ്പിനൊക്കെ കൊടുക്കുന്ന ആ ഒരു പോയിന്റ്സിനെ പറ്റി പറഞ്ഞു. സോ വെദർ ദിസ് പോയിന്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഹെൽത്ത് പോയിന്റ്സ്, വിഷ്ണുവിനോടാണ് ചോദ്യം.
1: ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായി ഇപ്പോൾ ഫാമിലിയിലുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർ കെ ജി ഒരു കിലോയ്ക്ക് നമ്മളൊരു 5 കത്തറിയാൽ വർത്ത് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
0: അവർക്ക്
1: കൺവേർട്ടഡ് അവർക്ക് അത് വേണമെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഇപ്പോൾ കൺസൾട്ടേഷൻ ആവണം, അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ്, അങ്ങനത്തെ എന്ത് അവർക്ക് എന്ത് ആവശ്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളെ വീടുകളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ വേസ്റ്റ് കളയ മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വിനിയോഗിക്കും കൂടിയാണ്. അത് ഞാൻ ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അത് പക്ഷേ കമ്പനികളാണെന്നുണ്ടെങ്കിൽ 2.5 കത്തറിയാൽ എന്ന റേഞ്ചിലാണ് അത് ചെയ്യുന്നത്.
0: ഓക്കെ,
1: പിന്നെ ഒരു 200 കിലോഗ്രാം കൂടുതലൊക്കെ കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. കൂടുതലുള്ള കമ്പനികൾ
0: പോയി എടുക്കാനുള്ള ആ രീതിയിലും ഇപ്പൊ ഒരുപാട് വേസ്റ്റ് ഉണ്ട്, അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും അതിനൊക്കെ തന്നെ ഇവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺ അവർ ആ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള. ആൻഡ് വി ആർ വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ്. അതിന്റെ കൂടെ നമുക്ക് ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അബൌട്ട് ദ ക്യാമ്പയിൻ സംസാരിക്കാനായിട്ട്.
2: എന്റെ പേര് ചാൾസ്, ഇതേപോലെ ഫിങ്ക്യുവിന്റെ പാർട്ടാണ്, വിപി ആണ്. പറയാനായിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ഈ ക്യാമ്പയിൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിന്റെ പ്രസക്തിയാണ് ഈ വേസ്റ്റ് എന്നുള്ളത്. കാരണം എല്ലാവരും ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളെ ഒത്തിരി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അപ്ഡേഷൻസ് വരുന്നുണ്ട്, അപ്പം നമുക്ക് കുറേ ഗാഡ്ജറ്റ്സ് മിസ്സിങ് വരും, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇതെല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് പുതിയതിലേക്ക് വരിക. അതിപ്പം സ്മോൾ അപ്ലയൻസസ് ആയിരിക്കാം, ലാർജ് അപ്ലയൻസസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പം ഇതൊരു ട്രൂലി നമ്മൾ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം ഇതിന് ഹാംഫുൾ എഫക്ട്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ലെഡിൻ്റെ അംശങ്ങൾ, മെർക്കുറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സോയിൽ ആസ് വെൽ ആസ് വാട്ടർ ഇതിനെല്ലാം ഒത്തിരി കണ്ടാമിനേറ്റ് ചെയ്യും. ഫ്യൂച്ചർ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതെത്രയും നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അപ്പം അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്യൂച്ചറിന് നമ്മൾ നല്ല രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. ഇതൊരിക്കലും ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ദിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദ പെക്യുലാരിറ്റി ഈസ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ. അപ്പം ആ ഒരു ദിവസത്തേക്ക് നമ്മൾ കൂടുതൽ അട്രാക്ഷൻ വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഈവന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ദ മോട്ടോ ഈസ് ടു കളക്ട് മാക്സിമം വേസ്റ്റ്.
0: അപ്പൊ എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇഫ് യു ആർ അവെയർ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അറിയാന്നുള്ള ഫ്രണ്ട് ആണെങ്കിൽ പോലും ആ ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യാനായിട്ട് മറക്കണ്ട. മേ ബി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു June 5 എന്നുള്ള ഒരു ദിവസം ചിലപ്പോൾ ഇഫ് അറ്റ് ഓൾ യു ആർ ബിസി ആൻഡ് ഓൾ അതും അവരെ ആ രീതിയിൽ തന്നെ ഇൻഫോം ചെയ്താൽ മതി. ഐ തിങ്ക് ദേ ക്യാൻ ടേക്ക് മെനി സ്റ്റെപ്സ് ടു ഹെൽപ് യു ഔട്ട്. രണ്ട് ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും ആസ് ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ്. ഗെറ്റ് ഇൻ ടു ദെയർ ഒഫീഷ്യൽ സൈറ്റ്, വെൽക്കിൻസിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പോർട്ടൽ വഴി കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാം. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 5000970917 ലേക്ക്. ദിസ് കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കെ

ും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇവന്റ്സ് എല്ലാം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രോപ്പർ പ്ലാനിംഗ് ഒന്ന് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഈ ഒരു ഇനിഷ്യേറ്റീവ് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് യു കെൻ ടേക്ക് ദം അലോങ് വിത്ത് യു. ആ ഒരു കാര്യം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. അതിന്റെ കൂടെ രാത്രി കിടക്കുന്നതിന് മുന്നേ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, സ്കിന്നും ബോഡിയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നറിഷ് ചെയ്യാനും അതേപോലെ തന്നെ മോയ്സ്ചറൈസ്ഡ് ായിട്ടിരിക്കാനും ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരിക്കും നൽകുന്നത്. സോ നാളത്തെ മോർണിംഗ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മോർണിംഗ് ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ദാ ചെറുതായിട്ടൊന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: Countdown started. Qatarle ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Arya.
0: You're listening

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: റേഡിയോ സുനോ

सुनो 91.7 FM 91.7 FM।

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Gaana.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

रेडियो सुनो 91.7 FM 91.7 FM।

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
0: And
3: Marza Hypermarket, be fresh, be you. Visit your nearest store today.
4: You're listening to
5: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടു.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
1: മോർണിംഗ് സവാരി.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
0: Radio Suno 91.7 FM.

91.7 FM. 91.7 FM.

सुनो 91.7 FM 91.7 FM।